0: 91.7 FM.
1: Qatar's favorite radio station.

रेडियो सुनो 91.7 FM, गदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ. ഒഴുകുന്ന നദിക്കരയിലാണെങ്കിൽ പോലും വെള്ളം നിങ്ങൾ മിതമായി ഉപയോഗിക്കുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: सुनो 91.7 FM,
1: कदर्स फेवरेट रेडियो स्टेशन।

This is Radio Suno 91.7 FM, Qatar's happiness frequency.

0: Radio Sinem. Radio Sinem. 91.7 FM. Qatar's favorite radio station.
1: Abu Sidra Model. Drive the dream. വെറും 100 ഖത്തറിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ രണ്ട് 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
2: കൂടാതെ 100,000 ഖത്തറിയാൽ ക്യാഷ് പ്രൈസുകളും 10 ഐഫോൺ 18 പ്രോ മാക്സ് ബർഗണ്ടിയും. ഓഫർ 2027 മാർച്ച് 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
1: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
3: എനിക്കറിയാം എന്താ വരുമെന്ന്.
4: നീ വിളിക്ക്, നമുക്ക് നോക്കാം.
5: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 101.7 FM.
1: Qatar's happiness frequency.
2: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.

0: ബാബു സിദ്രാമോളിൽ ഡ്രൈവ് ദ ഡ്രീം. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
1: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 ഐഫോൺ 18 പ്രോ മാക്സ് ബർഗണ്ടിയും. ഓഫർ 2027 മാർച്ച് 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
0: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
2: മറിക്കോ മറിക്കോ, അടുത്ത് വരരുത്.
3: പ്ലീസ്.

0: சுனோ 91.7 FM.
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: ஸ்மார்ட் டாக்.
2: ഇനി ഒരുപാട് ഒരുപാട് ആശയങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു സമയമാണിത്. സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിസ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ഞാൻ മാത്രമല്ല, എല്ലാവർക്കും അറിയാം എപ്പോഴും നമ്മളുടെ കൂടെ ഒരു അതിഥി കൂടി ഉണ്ടാകും. ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് പബ്ലിക് സ്പീക്കറും കോണ്ടന്റ് ക്രിയേറ്ററും കോച്ചുമൊക്കെയായ സൽമാനാണ്. സൽമാനുൽ ഫാരിസി ആണ് ജോയിൻ ചെയ്യുന്നത്. സൽമാൻ, സ്വാഗതം റേഡിയോ സോണയിലേക്ക്.
3: അപ്പൊ
2: എന്തായാലും സൽമാനുലിനെ ഞാൻ വിളിക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനൊരു റീല് കണ്ടു, ഒരു മാരത്തൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റീലായിരുന്നു. ആ റീല് കണ്ടപ്പം, ഫുൾ റീലും കണ്ടു, ആ ഒരു കോണ്ടന്റ് മുഴുവൻ കണ്ടപ്പം കൊള്ളാലോ എന്ന് കരുതി അങ്ങനെ ഞാനൊരു ആ പ്രൊഫൈല് കയറി നോക്കി. അപ്പൊ മനസ്സിലായി ഒരുപാട് ആശയങ്ങളുള്ള, ഒരുപാട് ചിന്തകളുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി എനിക്ക്. ഞാൻ ഈ റീൽ ഏതാണെന്ന് എനിക്കൊന്ന് നമ്മുടെ ലിസണേഴ്സിനെ ഒന്ന് അറിയിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാൻ തോന്നുന്നു. അപ്പൊ ഒന്ന് ആ ഒരു മാരത്തൺ റിലേറ്റഡ് ആയിട്ട് ചെയ്ത ആ ഒരു കോണ്ടന്റിനെ കുറിച്ച് നമ്മുടെ അടുത്ത് ആദ്യം ഒന്ന് ഷെയർ ചെയ്യോ.
3: ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു കോണ്ടന്റ് ആയിരുന്നു അത്. ഓൾസോ ഫ്രം മൈ ലൈവ് സെഷൻ. അത് ഞാൻ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നതിനിടയിൽ അവിടെ ഒരു അതിന്റെ ഒരു സെഷൻ ടൈറ്റിൽ എന്ന് പറയുന്നത് ലൈഫ് വിത്തൌട്ട് ഫെൻസസ് എന്നുള്ളതാണ്. അതിരുകളില്ലാത്ത, പരിമിതികളില്ലാത്ത ജീവിതം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും എനിക്കതിൽ പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി കൊണ്ട് തുടങ്ങണം എന്നുള്ള ഒരു ആശയം വന്നു. ഞാനിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നോക്കുന്നത്, എനിക്ക് അങ്ങനെ ഒരു പാഷൻ ഉണ്ട്. മീൻസ് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ക്യൂരിയോസിറ്റിന്റെ പുറത്ത് നമ്മൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിച്ച് പോകും. അതാണ് എനിക്ക് തോന്നുന്നു ബേസിക്കലി ആ ഒരു ക്യൂരിയോസിറ്റി. ഞാൻ പറയും, ഒരു കുട്ടിയുടെ ഉത്കണ്ഠയോട് കൂടിയിട്ട് നമ്മൾ വിഷയത്തെ സമീപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കഥകൾ ഉണ്ടാവുന്നതാണ്. അപ്പോ ആ ഒരു ഉത്കണ്ഠന്റെ പുറത്ത് പോയി ഞാൻ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നതിനിടയിലാണ് ഈ ഒരു സ്റ്റോറി ഫ്രെയിം ചെയ്യുന്നത്. അപ്പോ ആദ്യം ഞാൻ എല്ലോയെ കുറിച്ച് മാത്രം പറയണം എന്നാണ് വിചാരിച്ചത്. മീൻസ് അതായിരുന്നു ഏറ്റവും വൈറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ബിക്കോസ് ആള് ആളുടെ ഹ്യൂമൻ പൊട്ടൻഷ്യലിന്റെ മാക്സിമത്തെ കൊടുത്തിട്ട് അവിടെ കുഴഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, നമ്മളെല്ലാം കൊടുത്തിട്ട് പിൻവാങ്ങുക എന്നുള്ളത്. അപ്പോ അതായിരുന്നു ഏറ്റവും ഇൻസ്പിറേഷണൽ ആയിട്ടുള്ളത്. പക്ഷേ ഇത് അന്വേഷിച്ച് പോയപ്പോഴാണ് ഇങ്ങനെ മറ്റു സൈഡ്സ് കൂടി ഇതിനുണ്ട് എന്നുള്ളതും. അപ്പൊ സ്വാഭാവികമായിട്ടും മൂന്നാൾക്കാരുടെ കഥ പറഞ്ഞിട്ട് മൂന്ന് ഡയമെൻഷൻസിലേക്ക് വിഷയത്തെ ഡൈവേർട്ട് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെയാണ് വിജയി ആയിട്ടുള്ള മാർക്ക് വരുന്നതും. മാർക്കിനെ സംബന്ധിച്ചിടത്തോളം എല്ലോ അയാളുടെ പരിമിതിയെ മീറ്റ് ചെയ്തു, അല്ലെങ്കിൽ മനുഷ്യന്റെ എന്താ പറയാ ഒരു സ്ട്രെങ്ത്തിന്റെ മാക്സിമത്തെ കണ്ടു എന്ന് പറയാം. മാർക്ക് എന്ന് പറയുന്ന സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചിന്ത പോലും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. അയാള് നാല് ദിവസം ഉറങ്ങിയിട്ട് പോലും ഇല്ലെന്നാ പറയുന്നത്. അതൊരു വേറൊരു കാറ്റഗറി ഓഫ് എക്സ്പോണൻഷ്യൽ പീപ്പിൾ എന്ന് പറയുന്നത്. മറ്റൊരാള് ഈ പറഞ്ഞതുപോലെ ഇവരിൽ ഒന്നും പെടാത്ത, രണ്ട് കാലില്ലാത്തവർ കൂടി അതിലുണ്ട് എന്ന് കണ്ടപ്പം ആദ്യം അത് എന്നെ ഇൻസ്പയർ ചെയ്തു. നമ്മളെപ്പോഴും പറയും പബ്ലിക് സ്പീക്കിംഗിലേക്ക് വരുമ്പോൾ, കമ്മ്യൂണിക്കേഷനിലേക്കൊക്കെ വരുമ്പോൾ, സെയിം നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്, നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുണ്ടോ, എങ്കിൽ മാത്രം നിങ്ങൾ ഓഡിയൻസ് അതിൽ എക്സൈറ്റഡ് ആവുന്നുള്ളത്. അതങ്ങനെ ഫ്രെയിം ചെയ്തു. പിന്നെ എന്താ പറയാ, സോഷ്യൽ മീഡിയ ആണല്ലോ, എന്തൊക്കെ എവിടെയൊക്കെ ചെന്ന് പതിയണം എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല. സോ അതങ്ങോട്ട് വൈറലായി. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 13 lakh വ്യൂസ് പ്ലസ് പോയിട്ടുണ്ട്.
2: ഇപ്പൊ കേട്ടവർക്ക് മുഴുവൻ സ്റ്റോറിയും ചിലപ്പം മനസ്സിലായിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ആ മുഴുവൻ സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യാമോ?
3: ഓക്കെ. കഴിഞ്ഞ ഓഗസ്റ്റ് 14th ജർമ്മനിയിൽ വെച്ചിട്ട് ഒരു ലാസ്റ്റ് മാൻ അൾട്ര എന്ന് പറയുന്ന മാരത്തൺ നടക്കുകയുണ്ടായി. മാരത്തൺ അല്ല, അതിന് ടെക്നിക്കലി പറയുകയാണെങ്കിൽ ബാക്ക് യാർഡ് എന്നാണ് പറയാം. അപ്പം ആ ഓട്ടമത്സരമാണ്, അതിൽ 169 കണ്ടസ്റ്റന്റുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാ ആൾക്കാരും ഓടി തുടങ്ങി. സാധാരണ മാരത്തൺ പോലെ ഇത്ര കിലോമീറ്റർ കവർ ചെയ്യുക, അത് സ്റ്റോപ്പ് ചെയ്യുക എന്നതായിരുന്നില്ല. ഇത് ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് മാരത്തൺ ആണ്. അതായത് അവസാനം ആരവശേഷിക്കുന്നോ
2: ലാസ്റ്റ് മാൻ
3: എല്ലാ സ്ട്രെങ്ത്തും കൊടുത്തിട്ട് അയാളെ വിജയിക്കുന്നതാണ്. അപ്പോ 169 ആൾക്കാരും ഓടി തുടങ്ങി. അങ്ങനെ 24 hours മറ്റു ദിവസങ്ങൾ കഴിഞ്ഞു. അവസാനം തുടങ്ങിയ 167 ആൾക്കാരും നിർത്തിപ്പോയപ്പം രണ്ടാൾക്കാർ മാത്രമാണ് ബാക്കിയത്. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, മൂന്നാം സ്ഥാനം ലഭിച്ച ആള് ഫാർ അവേ ആണ്. ഇവരിൽ നിന്ന് കിലോമീറ്റേഴ്സും കിലോമീറ്റേഴ്സും മുന്നേ അയാൾ നിർത്തിപ്പോയിട്ടുണ്ട്. അവസാനം ഈ യെല്ലോ മാർക്ക് എന്ന് പറയുന്ന രണ്ടാൾക്കാർ മാത്രം അവശേഷിക്കുന്നു. ഇവർക്ക് ഇതിനിടയിൽ വിശ്രമിക്കാൻ പറ്റും. ഇതൊരു ലൂപ്പാണ്. ഒരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്താല് 1 hour നമ്മൾ 6.7 kilometers കവർ ചെയ്യണം. എന്നിട്ട് തിരിച്ചു വരാം, നമുക്ക് റെസ്റ്റ് ചെയ്യാം, അതുപോലെ നമുക്ക് ഹൈഡ്രേഷൻ ഒക്കെ എടുക്കാം. ആ ഒരു ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരണം. അങ്ങനെ 93 ലൂപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് 93rd ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ യെല്ലോ എന്ന് പറയുന്ന വ്യക്തി. ഈ 93rd ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയിൽ മാക്സിമം അയാള് കൊടുത്തു, ഓടി മൊത്തം വീക്കെൻഡായി, അങ്ങനെ കുഴഞ്ഞു പോകുന്നു. ഇതാണ് രണ്ടാം സ്ഥാനക്കാരന്റെ കഥ. വിജയിച്ച ആളെക്കാൾ പ്രൊജക്ഷൻ കിട്ടിയത് അല്ലെങ്കിൽ ആളുകൾ സെലിബ്രേറ്റ് ചെയ്തത് ഈ മനുഷ്യനായിരുന്നു. കാരണം ആ ഒരു ഡ്രോൺ ഷോട്ടും അയാളെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ തകർന്നു വീഴുന്നതും ഒക്കെ വല്ലാത്ത ഇൻസ്പിറേഷനൽ ആണ്. സോ മാർക്കിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പേ എല്ലാവരും എല്ലോയെ കുറിച്ച് അറിഞ്ഞു, എല്ലോ സെലിബ്രേറ്റ് ചെയ്തു. അതിലേറെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് 94 ലൂപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് 630 കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് 4 days റൺ ചെയ്തിട്ടുള്ള മാർക്കാണ്. മാർക്കൊരു എനിക്ക് തോന്നുന്നു ഡച്ച് അത്ലറ്റ് ആണ്. ആളാണെങ്കിൽ ആ മാരത്തണിലേക്ക് വരുന്നത് തന്നെ ഭയങ്കര എന്താ പറയാ, കുറെ ഹഡിൽസ് കടന്നിട്ടാണ്. ഫ്ലൈറ്റ് ലേറ്റ് ആവുന്നു അദ്ദേഹത്തിന്, എന്നിട്ട് എത്താൻ പറ്റൂല എന്നൊരു അവസ്ഥയിലൊക്കെ എത്തുന്നു. അങ്ങനെ അവസാന നിമിഷം എങ്ങനെ എത്തിയിട്ടാണ് മാരത്തണിൽ എൻട്രി കിട്ടുന്നത്, അയാളാണ് ശരിക്കും പറഞ്ഞാല് അതില് വിന്നർ ആകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ ലിമിറ്റേഷൻസ് ഒക്കെ, കാരണം കോമൺ ആയിട്ട് ഓടിത്തുടങ്ങിയ എല്ലാ മനുഷ്യന്മാരും നിർത്തിപ്പോയി എക്സോസ്റ്റഡ് ആയിട്ട്. പക്ഷെ ഇത്രയും സ്ട്രെങ്തോട് കൂടിയിട്ട് ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ആളാണ്, അങ്ങനെ നമ്മൾ പറയുന്ന പോലെ ഒരു ഒളിമ്പിക് അത്ലീറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന അത്രയും ഗ്രേഡിലുള്ള ആളോ അല്ലെങ്കിൽ അങ്ങനെ പ്രൂവൺ ആയിട്ടുള്ള ആളല്ല, സാധാരണ മാരത്തൺ റണ്ണറാണ്. പക്ഷേ ഈ മെയ്ഡ് അപ്പോഴാണ് മൂന്നാമത് ആളിലേക്ക് നമ്മുടെ കഥ പോകുന്നത്. ഇവരൊക്കെയും രണ്ട് കാലുകൊണ്ടും രണ്ട് കൈയോ കൊണ്ടൊക്കെയാണ് ഓടിയിട്ടുള്ളത്. അടുത്ത ആള് മൂന്നാം സ്ഥാനക്കാരനൊന്നുമല്ല, അദ്ദേഹം 25 മണിക്കൂറോട് കൂടി തന്നെ ഈ മാരത്തണിന്ന് ഔട്ട് ആവുന്നുണ്ട്. മൈക്ക് ഈഗൻ എന്ന് പറയും. അദ്ദേഹം ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ്. കാരണം രണ്ട് കാലില്ലാതെ വീൽ ചെയറിൽ മാരത്തൺ നടത്തിയിട്ട് ഏറ്റവും കൂടുതൽ കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുള്ള ആളാണ് ഈ മൈക്ക് ഈഗൻ എന്ന് പറയുന്നത്. അദ്ദേഹവും ഈ മാരത്തണിൽ ഓടിയിട്ടുണ്ടായിരുന്നു. സോ വാട്ട്സ് യുവർ ലിമിറ്റേഷൻ, അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ കഴിവിൽ നിന്ന് നിങ്ങളുടെ ഹ്യൂമൻ പൊട്ടൻഷ്യലിൽ നിന്ന് ലിമിറ്റ് ചെയ്യുന്ന ഫെൻസ് എന്താണ് എന്നുള്ളതാണ് എന്റെ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോ ഇതായിരുന്നു ആ കഥ.
2: തീർച്ചയായിട്ടും കേട്ടു പോകുന്നവർക്കും ഇത് ഒരുപാട് ഉപകാരപ്പെടും. നമ്മൾ പല ലിമിറ്റേഷൻസ് മനസ്സിൽ വിചാരിക്കും, അതൊന്നും ഒരു പരിമിതി അല്ല എന്ന് ചില സമയത്ത് നമുക്ക് തിരിച്ചറിഞ്ഞ് ആക്ട് ചെയ്യേണ്ട രീതിയാണെങ്കിൽ നമ്മൾ അങ്ങനെ ആക്ട് ചെയ്യാൻ തന്നെ വേണം അല്ലേ.
3: ഇത് ആ ഒരു ഇത് പറഞ്ഞ നമുക്ക് ഓരോ കഥകളും ജനിക്കുന്നത് ഓരോ കോണ്ടക്സ്റ്റിലാണല്ലോ. അവിടെ ആ കോണ്ടക്സ്റ്റിന് അങ്ങനെ ഒരു കോണ്ടക്സ്റ്റൽ ബെനിഫിറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. കാരണം അതൊരു പാലിയേറ്റീവ് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു, സ്പർശം എന്ന പേരില്. അപ്പോ എന്റെ കൂടെയുള്ള ഗസ്റ്റുകള്, കോ ഗസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കോ സ്പീക്കേഴ്സ്, രണ്ടാൾക്കാരും എന്നെ പോലുള്ള ആൾക്കാരല്ല. ഒരാള് ഈ സ്റ്റാമ്പറിംഗ് കാരണം വല്ലാതെ സ്ട്രഗിൾ ചെയ്യും, അതിനെ പിന്നെ അദ്ദേഹത്തിന്റെ അവസരമാക്കി മാറ്റുകയും അതിന് അതിലൊരു ഓണ്ടർപ്രണർഷിപ്പ് ബിൽഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം സംസാരിക്കാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഹി ഈസ് നൗ എ സ്പീക്കിംഗ് കോച്ച് എന്ന് പറയുന്ന രീതിക്ക് ഒരു പ്രൂവ് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. മറ്റൊരാൾന്ന് പറയുന്നത് രണ്ട് കൈയില്ലാത്ത വിദ്യാർത്ഥിയാണ്. ആള് നമ്മുടെ കാലിക്കറ്റ് ഫറൂഖ് കോളേജിലെ സ്റ്റുഡന്റ് ആണ്. ആൾക്ക് രണ്ട് കൈയും, മീൻസ് നമ്മുടെ കൈപ്പത്തികളില്ല. പക്ഷേ വെൻ ഹി റിയലൈസ്ഡ് എല്ലാ ആൾക്കാരും ഒരു കൈ കൊണ്ട് ചെയ്യുന്ന കാര്യം എനിക്ക് രണ്ട് കൈ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയപ്പം ആളെ എഴുതാൻ തുടങ്ങി, ആള് ചിത്രം വരക്കാൻ തുടങ്ങി, കോണ്ടന്റ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ക്യാരക്ടറായിട്ട് മാറിയിട്ടുള്ള രണ്ടാൾക്കാർ. അപ്പൊ ഇവരുടെ അല്ലെങ്കിൽ ഇവരെ അഡ്രസ് ചെയ്തിട്ടും ഇവരെ പരിചയപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ കഥ പറയുന്നത്. അതിനങ്ങനെ ഒരു കോണ്ടക്സ്റ്റൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ടെന്ന് പറയാം.
2: ഈ സ്റ്റോറികൾ വഴി നമുക്ക് പുതിയ ചിന്തകൾ ലഭിക്കും. ഈ ഇങ്ങനെ റിയൽ ലൈഫ് സ്റ്റോറി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പത്രങ്ങളിലൂടെ വായിക്കുന്ന ചില സ്റ്റോറീസ് ആയിരിക്കാം, ബുക്സിലൂടെ വായിക്കുന്നതായിരിക്കാം. ഈ സ്റ്റോറികൾ വഴി പുതിയ ചിന്തകൾ എന്നുള്ള ഒരു ആശയം പണ്ട് മുതലേ മനസ്സിലുണ്ടോ, എങ്ങനെയായിരുന്നു?
3: മുന്നേ ഞാൻ ഈ കോണ്ടന്റ് ക്രിയേഷനിലേക്കും പബ്ലിക് സ്പീക്കിംഗിലേക്കും ഒക്കെ വരുന്നത് തന്നെ ഞാനൊരു എന്താ പറയാ, ആ ഒരു വിഷയത്തിൽ കുറച്ച് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പറയല്ലോ ഒരു ഇൻബോൺ ആയിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ്. സത്യം പറഞ്ഞാല് എന്റെ സ്കൂൾ ടൈംസ് മുതലേ 5th-7th ഒക്കെ ഞാൻ പബ്ലിക് വേദികളിൽ കയറി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയപ്പം, അല്ലെങ്കിൽ ഒരു അഡൽട്ടിങ് സ്റ്റേജിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പം ഈ സ്കില്ലിനെ അല്ലെങ്കിൽ ഈ ഒരു ടാലന്റിനെ ഒരു മാക്സിമത്തിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഒരു സ്കില്ലിന്റെ, ഞാനെപ്പോഴും എന്റെ വർക്ക്ഷോപ്പിലൊക്കെ പറയാറുള്ളതാണ് ക്രിയേറ്റീവ് എബിലിറ്റീസിന്റെ അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് ടു ട്രാൻസ്ഫോം ഹ്യൂമൻ ലൈഫ് എന്നുള്ളതാണ്. അതായത് നമുക്കൊരു ചിത്രം കാണുമ്പോൾ അത് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ നമ്മെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലാണ് നമുക്ക് തിരിച്ചുപോടുക. അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്കൊരു ഇമോഷണൽ ഫീലിംഗോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് അത് ഇഷ്ടപ്പെടുമ്പോഴാണ്, നമ്മുടെ ഉള്ളിൽ ഒരു വേവ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് ഇഷ്ടപ്പെടുക. അപ്പം എൻഡ് ഓഫ് ദി ഡേ ക്രിയേറ്റീവ് വർക്ക്സ് ഒക്കെ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് മനുഷ്യരിൽ എന്താ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുക, ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ആദ്യമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്, ഞാൻ എന്തിനായിരിക്കും ഇവിടെ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ടാലന്റ് തന്നിട്ട് ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ചിട്ട് എന്നെ പറഞ്ഞിട്ടുള്ള എന്തിനായിരിക്കും. ഒരു ക്വസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണാത്മകതയുടെ പുറത്തു പോയപ്പോ ഡാറ്റാസ് പറയുന്നതിൽ വലിയ കാര്യമില്ല. നമ്മളിപ്പം GPT എടുത്തിട്ടോ അല്ലെങ്കിൽ അത് ആർക്കും ചെയ്യാൻ പറ്റും. മീൻസ് എന്താ പറയാ, ഡാറ്റാസ് നമുക്ക് GPT സ്ക്രിപ്റ്റ് എടുത്തിട്ടോ മറ്റോ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ കഥകളിലേക്ക് വരുമ്പം സ്റ്റോറീസ് ആർ സോൾസ്, ഡാറ്റാസ് വിത്ത് സോൾസ് എന്ന് പറയും. കഥകൾ എന്ന് പറയുന്നത് ആത്മാവുള്ള വിവരങ്ങളാണ്. അപ്പം എനിക്ക് തോന്നുന്നു ടോക്ക് ലൈക്ക് ടെഡ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റോറി ടെല്ലിങ്ങിനെ കുറിച്ച് പറയുന്നത്. ടെഡ് ടോക്സിൽ പോലും ആൾക്കാരെ വിളിക്കുന്നത് സക്സസ്ഫുൾ പേഴ്സണാലിറ്റീസിനെ ഒന്നും അല്ല, അല്ലെങ്കിൽ ലോകത്ത് വലിയ ഇന്നോവേഷൻസ് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരല്ല. അവിടെ അവര് വിളിക്കുന്ന അവരുടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പീപ്പിൾ വിത്ത് സ്റ്റോറീസ്, അല്ലെങ്കിൽ പീപ്പിൾ ഹു ഹാവ് സംതിങ് ടു സേ എന്നുള്ളതാണ്. കഥകളുള്ള മനുഷ്യരാണ് വിളിക്കുന്നത്. അപ്പൊ കഥ പറയുമ്പോ എന്ന് പറഞ്ഞാല് നമ്മൾ അറിയാതെ തന്നെ അതിനുള്ളിലുള്ള ആ ഒരു ആശയവും ചിന്തയൊക്കെ ആ മനുഷ്യരിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടും. മീൻസ് ഇതൊരു പ്ലസന്റ് ലിസണിങ് അല്ലെങ്കിൽ ഒരു കേൾക്കാനുള്ള സുഖത്തിനൊക്കെ ആൾക്കാർ കേട്ടതാണെങ്കിൽ പോലും അതിനുള്ളിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അതിലുള്ളിലൂടെ കൺവേ ചെയ്യുന്ന ഒരു തോട്ട് ഉണ്ടല്ലോ, അത് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ ആളുടെ ഉള്ളിൽ പതിയും.
2: അപ്പൊ
3: ഈസിയസ്റ്റ് വേ ടു ട്രാൻസ്ഫോം ഹ്യൂമൻ ലൈഫ് ഈസ് ടു ടെൽ സ്റ്റോറീസ് എന്ന് ഞാൻ മനസ്സിലാക്കി.
2: ഇങ്ങനെ പല റിയൽ ലൈഫ് സ്റ്റോറീസ് വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്റ്റോറി ചോദിച്ചാൽ ഏത് പറയും?
3: റിയൽ ലൈഫ് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓൾമോസ്റ്റ് ഇപ്പൊ 300 കോണ്ടന്റുകൾ ചെയ്തു കഴിഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത സാധനമായിരിക്കും ഞാൻ എടുത്ത് കോണ്ടന്റ് ചെയ്യുന്നുണ്ടാവുക.
2: അതെ.
3: അപ്പൊ അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ വായിക്കുന്ന കഥകളിൽ ഞാൻ വളരെ രസകരമായിട്ട് വായിച്ചു പോകാറുള്ള പുസ്തകങ്ങളിൽ ഒന്ന് എനിക്ക് നല്ല ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ജോസഫ് അന്നംകുട്ടി ജോസ്. നമുക്ക് ഒരാളുടെ ഹ്യൂമൻ എക്സ്പീരിയൻസിനെ നമ്മുടേത് കൂടിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ആളുടെ എഴുത്തുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആള് പറയുന്ന കഥകളും ആളുടെ ഒരു കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ എന്നെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്.
2: പബ്ലിക് സ്പീക്കറും കോണ്ടന്റ് ക്രിയേറ്ററും പുതിയ പുതിയ ആശയങ്ങൾ കൈവശമുള്ള ഒരു വ്യക്തിയാണ് നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് സൽമാനാണ്. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് സൽമാനോട് സംസാരിക്കാനും അറിയാനായിട്ടുമുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം റീ ന്യൂസിനോ.

0: സ്മാർട്ട് ടോക്കിൽ ഇന്നത്തെ നമ്മുടെ അതിഥി പബ്ലിക് സ്പീക്കർ, കോണ്ടന്റ് ക്രിയേറ്റർ, കോച്ച് സൽമാൻ ഫാരിസിയാണ്. ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ശരിക്കും അങ്ങനെയുള്ള ഒരു ഒരു വർക്ക്ഷോപ്പിലൂടെ ഒരാളുടെ ലൈഫിൽ എത്രമാത്രം മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും, അതല്ല ഒരു ചെറിയ തോട്ടാണോ കൊടുക്കാൻ സാധിക്കുക? നിങ്ങളുടെ ഒരു വർക്ക്ഷോപ്പിന്റെ രീതി എങ്ങനെയാണ്?
1: ഞാൻ വളരെ യങ് ആണ്. എന്റെ അക്കാഡമിക് പീരീഡ്സ് ഒക്കെ ഞാൻ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്തിട്ടുള്ളൂ. പറയാൻ പറ്റില്ല, നമ്മള് കണ്ടിന്യൂസ് ഒരു സ്റ്റുഡന്റ് ആണല്ലോ. പക്ഷെ എന്താ പറയാ, ഔപചാരിക വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്ന എന്റെ മാസ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. അപ്പോ വളരെ യങ് ആണ്. അപ്പം ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടും മറ്റൊക്കെ വളരെ യങ് ആണ്. അപ്പൊ ഞാൻ എന്റെ ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പിലും മറ്റൊക്കെ വരാറുള്ള ആൾക്കാരോട് ഞാൻ പറയാറുള്ളത്, എന്റെ വായനയുടെയും എന്റെ ചിന്തകളുടെയും ഞാൻ എന്റെ ഈ ഒരു ചെറിയ ഇട്ടാവട്ടത്തിൽ ഷേപ്പ് ചെയ്തിട്ടുള്ള തോട്ട്സ് അത് നമുക്ക് ഷെയർ ചെയ്യാം, മ്യൂച്വലി ഷെയർ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ഒരാളെ എടുത്തിട്ട് എന്റെ ആളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കും എന്നല്ല പറയുന്നത്, നമുക്ക് മ്യൂച്വലി ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാണ്. അതിലൂടെ ഞാനും വളരുന്നുണ്ട്. ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ലിറ്ററൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പെരിഫറൽ ആയിട്ടുള്ള സംസാരത്തിലൂടെയോ വായനയിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നല്ല. ആദ്യം ഞാൻ ട്രാൻസ്ഫോംഡ് ആവണം അല്ലെ. ഞാൻ എന്റെ ഉള്ളിനെ ക്ലിയർ ചെയ്താൽ മാത്രമേ എനിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അത് പ്രൂവ് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു പൊസിഷനിൽ എത്തിയിട്ടുള്ള ആളാണ് ഞാൻ എന്നൊരു വിശ്വാസം എനിക്കില്ല. അപ്പൊ നമ്മൾ ഒരു കോമൺ ആയിട്ട് എന്റെ കണ്ടംപററീസ് ആയിട്ടുള്ള ആൾക്കാരോട് അവരുടെ ആശങ്കകളും അവരുടെ ചോദ്യങ്ങളൊക്കെ ഞാനും എടുക്കുന്നു, എനിക്ക് പറയാൻ പറ്റുന്നതൊക്കെ അതിൽ ആഡ് ചെയ്യുന്നു എന്ന് നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അതാണല്ലോ കമ്മ്യൂണിറ്റീസ്. അങ്ങനെയാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ കമ്മ്യൂണിറ്റീസിന്റെ മറ്റൊക്കെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ മേ ബി ഫാർ അവേ നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആരുടെങ്കിലും ലൈഫിൽ ഏതെങ്കിലും തരത്തിലൊരു ട്രാൻസ്ഫോർമേഷന് കാരണമാവണം എന്നുള്ളതാണ് എന്റെ ഒരു ലോങ് ടേം ഡ്രീം എന്ന് പറയുന്നത്.
0: ഏത് തരത്തിലാണ്? നമ്മൾ കോൺവെർസേഷൻ ആണോ, എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആണോ?
1: നമ്മൾ വർക്ക്ഷോപ്പ് വരുന്നത് വെച്ചാല് ലൈഫ് മാസ്റ്ററി എന്ന പേരിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പ് നമ്മൾ ഫോർ ബാച്ചസ് ആയിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ലീഡർഷിപ്പും കമ്മ്യൂണിക്കേഷനും റിലേറ്റഡ് ആണ്. അതിലെനിക്ക് കോൺഫിഡൻഷ്യലി പറയാൻ പറ്റും ഞാൻ ഇത്രയും വർഷത്തെ ഒരു എക്സ്പെർട്ടീസ് എനിക്ക് അത് ആ വിഷയത്തിലുണ്ട്, കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് സ്പീക്കിംഗ്, സ്റ്റോറി ടെല്ലിംഗിലൊക്കെ. അത് ഞാൻ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആയിട്ടാണ് കൊടുക്കുന്നത്. അതിലെ ടാസ്കുകളുണ്ട്, ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെ പോയി കഴിഞ്ഞാൽ എന്റെ ഒരു ഇൻസൈറ്റ്, ഞാൻ ഇത്രയും നാൾ നടത്തിയിട്ടുള്ള ഈ സംസാരങ്ങളിൽ നിന്നും മറ്റൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്സും അത് വെച്ചിട്ട് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള മൊഡ്യൂളാണ്. അത് പെർഫെക്റ്റ്ലി ഒരു നമുക്ക് ഒരാൾക്ക് പബ്ലിക് സ്പീക്കിംഗ് പഠിക്കണം എന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഷേപ്പ് ചെയ്തിട്ടുള്ളത്. ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് 10 ദിവസത്തെ സെഷൻസ് ആണ് ഉണ്ടാവാറുള്ളത്. അതൊരു ലോങ് ടേം കമ്മ്യൂണിറ്റി ആണ്. അതിന്റെ ഫർദർ ആയിട്ടുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യും. അതിന് നമ്മൾ ലൈഫ് പെർസ്പെക്ടീവ്സ് ആണ്, മറ്റൊരു കോണിലൂടെ ജീവിതത്തെ നോക്കിക്കാണുക. അത് സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാതാപിതാക്കളെ സ്നേഹിക്കാന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ മാതാപിതാക്കൾ നമ്മുടെ ഒരു അസറ്റ് ആണ്, അവരവരുടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അതൊരു റിയലൈസ് ചെയ്യാനും അതിനൊന്ന് തിയറട്ടൈസ് ചെയ്തിട്ട് മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കാത്തതാണ് പ്രശ്നം. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള മനുഷ്യരിലേക്ക് കൂടുതൽ ഇറങ്ങാൻ പറ്റുന്ന ചില മൊഡ്യൂൾസ് ഉണ്ടാവും. കൃത്യമായിട്ടുള്ള അക്കാഡമിക് ബേസിസിലായിരിക്കും റീഡിംഗ്സിന്റെയും മറ്റൊക്കെ പശ്ചാത്തലത്തിലായിരിക്കും ഉണ്ടാവുക. നമ്മുടെ ഹാബിച്വൽ ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ നിന്നൊക്കെയുള്ള വർക്കുകളൊക്കെ എടുത്തിട്ട് അതിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് മൊഡ്യൂൾസ് ഉണ്ടാക്കുക. അതോടൊപ്പം ടാസ്കുകൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഇതൊരു ഓൺലൈനിൽ നമ്മളിങ്ങനെ വർക്ക്ഷോപ്പ് ക്ലാസ് കേട്ടാൽ മാത്രം, ചില ആൾക്കാർ അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ, കേൾക്കാൻ മാത്രം ലിസണേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. എന്നാൽ നമ്മള് നമ്മുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത്, ഇത് നിങ്ങളിപ്പോ ഞാനിപ്പോ ഇന്ന് പേരന്റ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളത് കേട്ടാൽ മാത്രം പോരാ, നിങ്ങൾ ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോയി നിങ്ങളുടെ ഫാദറിനെ ഹഗ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മുടെ അന്നത്തെ ടാസ്ക് ഉണ്ടാവുക. അത് റിയൽ ലൈഫിൽ അവർ അത് അപ്ലൈ ചെയ്യണം. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഞങ്ങളുടെ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത ഒരാള് ഒരു 24-കാരനാണ്. നമ്മൾ ഹഗ് യുവർ ഫാദർ എന്ന് പറഞ്ഞ ടാസ്ക് കൊടുത്തു. അത് ഹഗ് യുവർ ഫാദർ ആക്കാൻ തന്നെ നമുക്ക് കാരണമുണ്ട്. കാരണം നമ്മള് ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും മദേഴ്സുമായിട്ട് അല്ലെങ്കിൽ അമ്മമാരുമായിട്ട് നമ്മൾ ക്ലോസ് ആയിരിക്കും. പക്ഷേ അപ്പന്മാരായിട്ട് എവിടുന്നോ നമുക്ക് കണക്ഷൻ വിട്ടിട്ടുണ്ടാവും. അപ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ ഹഗ് യുവർ ഫാദർ എന്നുള്ള ഒരു ടാസ്ക് കൊടുത്തപ്പോ ഒരു കുട്ടി എന്നോട് ഫീഡ്ബാക്ക് പറഞ്ഞു വെച്ചാൽ, അവൻ 24 വയസ്സുണ്ട്, അവൻ എന്നോട് പറഞ്ഞു വെച്ചാൽ 14 വർഷമായി ഞാൻ എന്റെ ഫാദറിനെ ഒന്ന് ടച്ച് ചെയ്തിട്ടെന്ന് പറഞ്ഞു. ലോങ് 14 ഇയേഴ്സ്. അപ്പം നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ് ലൈക്ക് അങ്ങനെ ഒരു ബോണ്ട്. പിന്നെ അതിനുശേഷം അവരുടെ ലൈഫ് മാറും. കാരണം എന്താ വെച്ചാല് ഈ ഫാദർ ഒരു 45 ഒക്കെ 50s ഒക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്തിട്ടുണ്ടാവും. ഈ കുട്ടിയാണെങ്കിൽ 25 മറ്റൊക്കെയാണ് ഉണ്ടാവുക. അതിനുശേഷം പിന്നെ ഒരിക്കലും അവനെ അവനോട് കയർക്കുന്ന അല്ലെങ്കിൽ അവനോട് ഈ പറഞ്ഞ രീതിക്ക് റഫായിട്ട് പെരുമാറുന്ന ഒരു അച്ഛനെ എനിക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു ഹഗിന് ശേഷം അവര് തമ്മിൽ എവിടുന്നോ അറ്റുപോയ ഒരു കണ്ണി ചേരുന്നതാണ്. സോ അങ്ങനെ നമ്മൾ പ്രാക്ടിക്കൽ ടാസ്കുകളിലൂടെ മൊഡ്യൂൾസിലൂടെയാണ് ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പ് കൊണ്ടുപോകുന്നത്.
0: ഓക്കെ, ഈ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ അത് എല്ലാവരുടെയും ഒരു ഒരു രീതിയാണോ എന്നറിയില്ല. ചില ആളുകൾക്ക് അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും, ചില ആളുകൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, ചിലപ്പോൾ അത് സാധ്യമാവാത്ത ആളുകളുണ്ടാകും. ഈ പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ എങ്ങനെയാണ്, എങ്ങനെ ആയിരിക്കണം ഒരു പബ്ലിക്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം?
1: പബ്ലിക്കിൽ സംസാരിക്കുമ്പോൾ ഞാൻ ബേസിക്കലി പറഞ്ഞു കൊടുക്കാറുള്ളത്, വി ഷുഡ് ഹാവ് എ പർപ്പസ്. ഞാൻ എന്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അത് ഞാൻ ഗോൾ സെറ്റിംഗിൽ അധികമായിട്ട് വിശ്വസിക്കാത്ത ഒരാളാണ് സത്യം പറഞ്ഞാൽ. ഗോൾ സെറ്റിംഗിനേക്കാൾ നമുക്ക് ഗോൾസിനേക്കാൾ നമ്മെ മോട്ടീവ് ചെയ്യേണ്ടതും നമ്മെ വല്ലാതെ പുഷ് ചെയ്യേണ്ടതും നമ്മുടെ പർപ്പസ് ആയിരിക്കണം. ഒരു പർപ്പസ് ഓഫ് ബീയിങ് എന്നൊക്കെ പറയാം. ഞാൻ എന്ന വ്യക്തിയെ കൊണ്ട് എന്ത് അടയാളപ്പെടുത്തലാണ് ഇവിടെ ഉണ്ടാക്കേണ്ടത്, അതിലേക്ക് നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, നമ്മുടെ കോൺടെമ്പറേഷൻ സ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, നമ്മുടെ ചിത്രങ്ങൾ നമ്മൾ വരക്കാം, അല്ലാതെ എന്റെ ചിത്രം കുറെ ആൾക്കാർ കാണണം, എനിക്ക് കുറച്ച് ഏൺ ചെയ്യണം എന്ന മൈൻഡ് സെറ്റിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് എന്താ പറയാ, ടെമ്പററി ആയിട്ടുള്ള കുറച്ച് ഗെയിൻസ് ഉണ്ടാവും എന്നല്ലാതെ അതിനപ്പുറത്ത് അതിനൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു അർത്ഥത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം പർപ്പസ് ലോക്ക് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കും. അതായത് നിങ്ങളൊരു ഡോക്ടർ ആവുക എന്നത് നിങ്ങളുടെ ഗോളാണ്, പക്ഷെ ആ ഡോക്ടർ ആവുക എന്നുള്ള ഗോൾ കാണുന്നതിനേക്കാൾ അതിനപ്പുറത്ത് ഒരുപാട് മനുഷ്യരുടെ വേദനകൾക്ക് നിങ്ങൾ പരിഹാരമാവാൻ ആഗ്രഹിച്ചു നോക്കാന്ന് പറയും. അതാണ് പർപ്പസ്. ഓക്കെ, അപ്പൊ ആ രീതിക്ക് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗോൾ വേണം, അതോടൊപ്പം നിങ്ങൾക്ക് ഒരു ഹയർ പർപ്പസ് വേണം, ഇതിലൂടെ നിങ്ങൾ എന്തായി തീരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അപ്പൊ അത് പറഞ്ഞു വരുമ്പോൾ തന്നെ ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു മെത്തഡോളജി ഉണ്ട് സ്ക്രിപ്റ്റിങ്ങിനും മറ്റ് ഫിയർ ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഒന്നാമത് ഒന്ന് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഈ സ്റ്റേജ് ഫിയർ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, അതിനൊന്ന് ലിഫ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ കുറെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്യും. ഓൺലൈൻ ആവുമ്പോൾ നമുക്ക് അതിന് വീഡിയോ പ്രസന്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓഫ്ലൈനിലേക്ക് വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള പ്രസന്റേഷൻസും മറ്റൊക്കെ ഉണ്ടാവും. അപ്പോ കുറച്ചധികം ഈ രീതിക്ക് ഈ ഒരു മന്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലീപ്പ് ആയിരുന്നു. ഇതും എനിക്ക് ട്രാൻസ്ഫോർമേഷനിലായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എന്റെ നമുക്കൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്രഷൻ എന്നൊക്കെ ആൾക്കാർ പറയുന്നേക്കാം, അത്ര ഡീപ്പ് ഞാൻ പോകുന്നില്ല. പക്ഷെ എന്തായാലും ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ഒരു കരിയറിലേക്ക് നമ്മൾ രണ്ട് ഫേസ് സ്റ്റുഡന്റ് ലൈഫിൽ നിന്ന് കരിയറിലേക്ക് എൻ്റർ ചെയ്യാനല്ലോ. അപ്പോ അങ്ങനെ ഒരു ഫേസിലൂടെ ആയിരുന്നു കഴിഞ്ഞൊരു രണ്ടു മാസം മൂന്ന് മാസം ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒരാളുടെ പൊട്ടൻഷ്യൽ മനസ്സിലായി, ഒരാള് ഷോ അപ്പ് ചെയ്തു, ശേഷം അതിനെ ഡിസേർവ് ചെയ്യുന്ന രീതിക്ക് അവന്റെ ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അപ്രോച്ച് പോകുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ് ആവും. നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞതിന് ശേഷം അത് ഡിസേർവ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പിലൂടെ കടന്നുപോയി. സെപ്റ്റംബറിൽ ഞാനൊരു ടേക്ക് എടുത്തു. സെപ്റ്റംബർ 1 ഞാൻ കൃത്യമായിട്ടുള്ള ഒരു മന്ത്ലി പ്ലാനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി. എൻ്റെ ഒരു ഹോളിസ്റ്റിക് ആയ ട്രാൻസ്ഫോർമേഷൻ, എന്റെ ഫിറ്റ്നസ് ലെവലിലാണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും മെന്റൽ ഹെൽത്ത് ആണെങ്കിലും പറഞ്ഞപോലെ ക്രിയേറ്റീവ് സെക്ടറിലാണല്ലോ, പ്രത്യേകിച്ച് രണ്ടും കൂടി വരുമ്പോ ഈ ഒരു കരിയറിലുള്ള ഒരു എന്താ പറയാ പരിചയക്കുറവ്, നമ്മൾ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, അതോടൊപ്പം ക്രിയേറ്റീവ് ഗ്യാപ്പ് എന്ന് പറയുന്ന സാധനം കൂടി ഉണ്ടല്ലോ. നിങ്ങൾ മേ ബി അറിയണ്ടാവും, നമ്മളൊരു ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടന്റ് എന്നൊക്കെ ബേൺ ഔട്ട് ആവുന്ന ഒരു അവസ്ഥ ഉണ്ട്, പിന്നെ നമുക്കൊന്നും വരൂല. അങ്ങനത്തെ ഒരു സാധനം കൂടി ഇതൊക്കെ ഒരു രണ്ടും കൂടി ഹിറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നത്തിലൂടെ കടന്നു വന്നപ്പോ സെപ്റ്റംബറിൽ ഒരു ടേക്ക് എടുത്തു. ഞാൻ ജിമ്മിലൊക്കെ ജോയിൻ ചെയ്തു, ഒരു മൈൻഡ് ഫ്രീ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ലൈക്ക് 1 കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തപ്പോ ഉണ്ടായ ഇമ്പാക്ട് ആണ് സത്യം പറഞ്ഞാൽ. മന്ത് എൻഡിലേക്ക് വരുമ്പം എന്റെ ഈ ഒരു പ്രൊഫഷനില്, ട്രെയിനർ എന്നുള്ള പ്രൊഫഷനില് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലേക്ക് എനിക്ക് സെഷൻസ് വരാൻ തുടങ്ങി. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മേ ബി അത് ഈ സെപ്റ്റംബർ മന്തിൽ എനിക്ക് വരാനിരുന്നത് തന്നെ ആയിരിക്കാം, പക്ഷെ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങി എന്നുള്ളതാണ്.
0: മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും
1: പറയാറുള്ളതാണ്, യെസ്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. നമ്മൾ അതിനെ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് എത്തും എന്നുള്ളതാണ്. നമ്മൾ അത് നമ്മുടെ പ്ലാറ്റ്ഫോം ഒരുക്കുക, നമ്മളതിന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റെഡിയാവുക. എൻഡ് ഓഫ് ദി ഡേ ഇപ്പോ സെപ്റ്റംബർ 13 നമ്മൾ സംസാരിക്കുന്നത്, 30 സംസാരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് സംസാരിക്കുന്ന വിധത്തിലേക്ക് ഞാൻ എത്തി എന്നുള്ളതാണ്. വിത്തിൻ എ വീക്ക് മില്യൺസ് ഓഫ് മില്യൺ റീച്ചും ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസിലേക്ക് എത്താൻ പറ്റുന്ന രീതിക്കൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാല് എനിക്ക് എന്റെ ഒരു എന്താ പറയാ എന്തൂസിയാസം കൂടിയാണ് ഈ ആളുകളെ ഒബ്സർവ് ചെയ്യാന്നുള്ളത്.
0: അപ്പം സൽമാനെ കോൺടാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും?
1: സോഷ്യൽ മീഡിയ ത്രൂ കണക്ട് ചെയ്താൽ മതി. എന്റെ പേര് സൽമാനിൽ പാരസി .in, അതാണ് എന്റെ അക്കൗണ്ട് നെയിം ഉണ്ടാവുക. അതിലെങ്കിലും മെസ്സേജ് അയച്ചാൽ ഒന്ന് നിങ്ങളുടെ നീഡ് കൂടി പറഞ്ഞു മെസ്സേജ്. ക്വസ്റ്റ്യനോടുള്ള എന്റെ ഒരു അപ്രോച്ച് കുറച്ച് കോൾഡ് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ നീഡും കൂടി ഉള്ള ടെക്സ്റ്റ് മീൻസ് ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് കണക്ട് ചെയ്യുന്നത് പറഞ്ഞു വിളിച്ചാൽ ഈസിലി റിപ്ലൈ കിട്ടുമായിരിക്കും. ഇൻസ്റ്റയിലാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. FB നമുക്ക് ഇങ്ങനെ ഓട്ടോമാറ്റഡ് ആയിട്ട് കണക്ടഡ് ആയിട്ട് അപ്ലോഡ്സ് പോകുന്നുള്ളൂ, FB അത്ര ആക്റ്റീവ് അല്ല.
0: ഇനിയിപ്പോ നമുക്ക് ഫാമിലിയെ കൂടി പരിചയപ്പെടണം, കാരണം ഫാമിലിയാണ് നമ്മുടെ കരുത്ത്, അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മള് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസ്പിറേഷൻ നമ്മുടെ ഫാമിലി തന്നെയാണ്.
1: നാട്ടില് കണ്ണൂർ തന്നെയാണ്, എന്റെ ഫാദറും കണ്ണൂർ നാട്ടിൽ തന്നെയാണ്, അവരോടൊന്നല്ല. അപ്പൊ ഞങ്ങളുടെ ഒരു ചെറിയൊരു ഫാമിലിയാണ്. ഞാനും എന്റെ ഫാദർ, മദർ ഉണ്ട്, രണ്ട് സിബ്ലിങ്സ് ഉണ്ട്, എന്റെ തായലാണ്, ഒരു അനിയത്തിയും ഒരു അനുജനുണ്ട്, പഠിച്ചോണ്ടിരിക്കുകയാണ്. പേര് എന്റെ ഫാദറിന്റെ പേര് അബ്ദുൽ ബക്കർ, ഉമ്മ നസീറ എന്ന് പറയും, പിന്നെ എന്റെ സിബ്ലിങ്സ് നസ്ലി അതുപോലെ മെഹർ സൈൻ. ഇവർ ഒരാള് 9th പഠിക്കുന്നു ബോയ്, അതുപോലെ ഇവിടെ ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്, BBA ചെയ്തു. 23 വരെ കംപ്ലീറ്റ്, ഞാനത് എവിടെയും ഹൈലൈറ്റ് ചെയ്ത് പറയാറുള്ളതാണ്, എന്റെ ഫാദർ സാധാരണ മീൻസ് ഒരു ഓഫീസ് ജോബും അതുപോലെ ഓട്ടോ ഡ്രൈവർ കൂടിയാണ് രീതിക്കുള്ള ഒരു സാധാരണ കുടുംബത്തിൽ വളർന്നു വന്ന ആളാണ്. എന്റെ 23 ഇയേഴ്സ് വരെയുള്ള എന്റെ സ്റ്റഡീസ് മൊത്തം അഫോർഡ് ചെയ്ത എന്റെ ഫാദറാണ്. എന്നിട്ടും അത് കഴിഞ്ഞിട്ടും എന്നോട് ഡയറക്ട്ലി ഒരു ജോബിനോ മറ്റോ കയറാതെ നിന്റെ പാഷന് പിറകെ പോകണമെന്നും നീ സന്തോഷം കണ്ടെത്തുന്ന അല്ലെങ്കിൽ നീ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇടപെടണം എന്നുള്ള ഒരു മോട്ടീവിന് പുറത്ത് എവിടെയും പോകണ്ടെന്ന് പറഞ്ഞ് വീട്ടിലിരുത്തിയതും എന്റെ ഉപ്പേനാണ്. അപ്പം എന്നോട് പറഞ്ഞു ഒരു പോയിന്റ് എത്തുന്നവരെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ചെയ്തിട്ട് നമ്മളൊരു കമ്മിറ്റ്മെന്റിലേക്കും മറ്റൊക്കെ എത്തിയാൽ മതി എന്നുള്ള രീതിക്ക്. അതാണ് എന്റെ ബലം എന്ന് പറയുന്നത്. എന്റെ സ്പൈൻ എന്റെ നട്ടല് ശരിക്കും പറഞ്ഞാൽ എന്റെ ഉപ്പേണ്. അപ്പോ ആ ഒരു ഓറിയന്റേഷൻ അതിന്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അതൊക്കെ തന്നെയാണ് എനിക്കും കിട്ടിയിട്ടുള്ളത്. കമ്മ്യൂണിക്കേഷൻ ഓൾസോ എന്റെ ഇപ്പൊ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പം ഐ തിങ്ക് ഉപ്പാക്കൊക്കെ ആ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് ആ സ്കില്ലും ടാലന്റും ഒക്കെ യൂസ് ചെയ്തിട്ട് എത്താൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോണ്ടാകുന്ന ഒരു ഫീൽ ആയിരിക്കും ഒരു പക്ഷേ. ഓക്കെ, ഞാൻ ഏത് സെഷൻസിന് പോവാണെങ്കിലും എവിടെ പോവാണെങ്കിലും ഒക്കെ വിളിച്ചോണ്ടേക്കും എവിടെ എത്തി എന്തായി അവിടുന്ന് എന്തൊക്കെ കഴിഞ്ഞു ഫീഡ്ബാക്സ് എങ്ങനെ ഉണ്ടായിരുന്നു ഇതൊക്കെ വിളിച്ചു ചോദിക്കുന്ന ഒരാളാണ് എന്റെ ഫാദർ എന്ന് പറയുന്നത്. സോ എന്റെ എവറിഥിങ് എന്റെ എനർജിയും മറ്റൊക്കെ ഉപ്പേണ്. അത് പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ നമ്മളോട് പരാതി പറയും ഞാൻ ഇന്ന ബാക്ക്ഗ്രൗണ്ടിലാണ് വരുന്നത് അല്ലെങ്കിൽ ഇതാണ് വരുന്നത്. നമ്മളെ പോലും കാണുമ്പോൾ ഒരുപക്ഷെ സോഷ്യൽ മീഡിയ എക്സ്പോസേഴ്സ് ഒക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും നമ്മുടെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ പ്രിവിലേജ്ഡ് ആയിരുന്നു എന്ന് വിചാരിക്കും. പ്രിവിലേജ്ഡ് ആണെന്നുള്ളത് ഞാൻ പറയും പ്രിവിലേജ് എപ്പോഴും മൈൻഡ് സെറ്റ് ആണ്. അത് നമ്മുടെ ഫാദറിനും അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനെയും നമ്മളെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇങ്ങനെ സാധാരണ ഒരു കുടുംബ പരിസരത്തിന്. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട് ഇവിടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് അടുത്തന്നെയാണ്, ഒരു 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കണ്ണൂർ ടൗണിന്. നമ്മളെ പഠിപ്പിക്കണം എന്നും അതുപോലെ നമുക്ക് പഠിപ്പിക്കണം എന്നത് ഓൾമോസ്റ്റ് എല്ലാ രക്ഷിതാക്കളും കവർ ചെയ്യായിരിക്കും. അതിനപ്പുറത്ത് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് പരമാവധി പോകണം എന്നൊക്കെ ഉള്ള ഒരു മോട്ടീവ് കിട്ടാന്ന് പറയുന്നത് ഐ എം പ്രിവിലേജ്ഡ് ഓഫ് ദാറ്റ്. ഞാൻ അതിനാണ് ആ ഒരു മൈൻഡ് സെറ്റ് അവരുടെ
0: അപ്പൊ എന്നാലും ആളുടെ അടുത്ത് എന്റെ ഒരു പ്രത്യേക സ്നേഹം പറയോ ഉപ്പഴടുത്തും ഉമ്മയുടെ അടുത്തും. അപ്പൊ എന്നാലും പരിചയപ്പെടാൻ പറ്റിയില്ല, എനിക്ക് വളരെ വളരെ സന്തോഷം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വളരെ ഗംഭീരമായ ഒരു സെഷൻ തന്നു. താങ്ക് യു. വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പബ്ലിക് സ്പീക്കറാണ് സൽമാൻ. അതോടൊപ്പം തന്നെ ഒരു കോച്ചാണ്, കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, പല മേഖലകളിൽ ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി സൽമാന് നമ്മളുടെ സ്പെഷ്യൽ വിഷസ് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സ്മാർട്ട് ടോക്ക് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കേൾക്കാം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency. Now available on Uridu TV channel number 911.
2: Abu Sidra Model, drive the dream. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ രണ്ട് 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ ജി എക്സ് ആർ വൈറ്റ് കളർ സ്വന്തമാക്കാം.
1: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 ഐഫോൺ 18 പ്രോ മാക്സ് ബർഗണ്ടിയും. ഓഫർ 2027 മാർച്ച് 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
2: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
3: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
1: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM.

0: 2027 മാർച്ച് 16 വരെ അബു സിദ്രാമോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
1: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്രാമോൾ.
2: ചെന്നൈ ബീറ്റ്സ്.
3: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
4: എന്താട്ടോ പോതുമാക്കൊള്ളണ്ട.

0: 0786 WhatsApp 7405055 or visit bima.com.qa.
1: അനിയനുണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
2: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാന്നോ മോനെ?
3: നമസ്കാരം, ഞാൻ നന്ദു.
0: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

സ്പോർട്സ് പ്രേമികൾക്ക് എല്ലാ ഇമോഷൻസും നിറഞ്ഞു നിന്നിട്ടുള്ള ഒരാഴ്ചയാണ്. സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരാഴ്ച. ഹായ്, ഹലോ, വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഈ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലൂടെ ഒക്കെ നമ്മൾ ഒന്നിച്ചങ്ങോട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ യാത്രയിൽ എൻ്റെ മൈൻഡ് മൊത്തവും സങ്കടത്തിൽ നിന്ന് തുടങ്ങണോ സന്തോഷത്തിൽ നിന്ന് തുടങ്ങണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. സന്തോഷങ്ങൾ വെട്ടിക്കെട്ട് പ്രകടനങ്ങളുമായിട്ട് ഇന്ത്യൻ ടീമിൻ്റെ വിജയങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ സങ്കടമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ്. ഏതൊരു റൊണാൾഡോ ആരാധകനെ സംബന്ധിച്ചും സങ്കടം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിലേക്കൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിലേക്ക് പോകുകയാണെങ്കിൽ അഭിമാനകരമായിട്ടുള്ള കുറേ നേട്ടങ്ങൾ ഇന്ത്യൻ ടീമിന് നേടാൻ വേണ്ടിയിട്ട് പറ്റി. ബെഹ്റിൻ ടീം അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കി. അതുപോലെ തന്നെ എല്ലാ പ്രവാസി ടീമുകൾക്കും മികച്ച പ്രകടനങ്ങൾ പലയിടങ്ങളിലും കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് പറ്റി. അങ്ങനെ എ ടു സെഡ് കഥകൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഈ കഥകളൊക്കെ ആയിട്ട് ഇന്നത്തെ സ്കോർ ബോർഡ് കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ഏതൊരു സ്പോർട്സ് ഈവൻറ്റ് നമ്മളെ പഠിപ്പിച്ചിരുന്ന എപ്പോഴും സ്പോർട്സ് നമുക്ക് മുന്നോട്ട് വെക്കുന്ന ലെസൺ എന്ന് പറയുന്നത് വീണെടുത്തുനിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവനാണ് യഥാർത്ഥ സ്പോർട്സ്മാൻ എന്ന് പറയും. ഈ സ്പോർട്സ്മാൻ എന്ന് പറയുമ്പോൾ ക്രിക്കറ്റും ഫുട്ബോളും ടെന്നീസും ബാഡ്മിൻ്റനും കളിക്കുന്ന ആളുകൾ മാത്രമല്ല, നമ്മളും നമ്മുടെ ലൈഫിലൊരു സ്പോർട്സ്മാനാണ്. നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റേജിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പല ഇടങ്ങളിലും നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരും. അവിടെ നമ്മളൊന്ന് വീണ് പോയെന്ന് ഇരിക്കും. പക്ഷെ ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും അതേ വേഗതയിൽ ഓടാനുള്ള ശ്രമം, അല്ലെങ്കിൽ അതിലും കൂടുതൽ വേഗതയിൽ ഓടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ് നമ്മൾ സ്പോർട്സ്മാൻ എന്ന് വിളിക്കുന്നത്. സോ ലൈഫുമായിട്ട് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ളൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയിട്ട് തന്നെ അപ്പ് ആൻഡ് ഡൗൺസുകൾ നിറഞ്ഞതായിരുന്നു ഈ ഒരാഴ്ചയിലെ സ്പോർട്സ് ലോകം. സോ ആ അപ്പ് ആൻഡ് ഡൗൺസുകളിലൂടെ ഒക്കെ നമുക്ക് പോകാം. ചിലരുടെ മനസ്സ് തൊട്ടിട്ടുള്ള നിമിഷങ്ങൾ, കൈയടിച്ചിട്ടുള്ള നിമിഷങ്ങൾ, കരഞ്ഞു പോയിട്ടുള്ള നിമിഷങ്ങൾ, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയിട്ടുള്ള നിമിഷങ്ങൾ, അതിലേക്കൊക്കെ ഓടിച്ചാടി പോകാം. ഇന്നത്തെ സ്പോർട്സ് ലോകത്തിൻ്റെ വാതിലുകൾ മെല്ലെ ഞാനങ്ങോട്ട് തുറക്കുകയാണ്. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
2: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ
4: 5500 4998.
5: Radio Sunu 91.7, and this is Qatar's favorite radio station.

ഞാൻ ആ ടീമിനോടൊപ്പം ചേർന്നത് ഈ ഒരാളുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഹായ് ഹലോ, വെൽക്കം വെൽക്കം ബാക്ക് ടു സ്കോർ ബോർഡ്. കൂടെ ഞാൻ അച്ചുവാണ്. ഒരു വലിയ കഥയൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല, പക്ഷേ ഈ ഒരു കഥ പറയുന്ന സമയത്ത് ഇതൊരു സ്പോർട്സ് അവലോകനമായിട്ട് നിങ്ങൾ കരുതേ വേണ്ട. ഇത് ഇത്തിരി പേഴ്സണൽ ടച്ച് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കേട്ടോ. പോർച്ചുഗൽ എന്ന് പറയുന്ന ഫുട്ബോൾ ടീം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേരെന്തായിരിക്കും? ഒരുപാട് ലെജൻഡ്സ് വന്നിട്ടുള്ള ടീമാണ്, ഒരുപാട് ലെജൻഡറി പ്ലേയേഴ്സ് ആ ടീമിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഫുട്ബോൾ എക്സ്പേർട്ടുകളുടെ മനസ്സിൽ തന്നെ വരുമ്പോഴും നിങ്ങൾക്ക് പോർച്ചുഗൽ എന്ന് പറയുന്ന ഫുട്ബോൾ ടീമിനെ ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ അതിന് ഒരു പ്രധാന കാരണമായിട്ട് എപ്പോഴും പറയുന്ന പേരെന്തായിരിക്കും? ഒരു സംശയമില്ല, സാക്ഷാത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെ ആയിരിക്കും. അതെന്തോ അത്രമാത്രം കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ ആ ഒരു പേര് പറയുന്നത്. റൊണാൾഡോ വെട്ടിയെടുത്ത വഴികളിലൂടെയാണ് പോർച്ചുഗൽ എന്ന് പറയുന്ന ടീം ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് വളർന്നു വന്നിട്ടുള്ളത്. പോർച്ചുഗലിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നേട്ടങ്ങളെല്ലാം നേടിയെടുത്തിട്ടുണ്ട്. ആ ഒരു ടീമിനിന്നും അവരുടെ ടിക്കറ്റ് സെയിലുകൾ 3-4 ഇരട്ടിയായിട്ട് കൂടാൻ വേണ്ടിയിട്ടാണെങ്കിലും, അവർക്കൊരു ഗ്ലോബൽ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും, അവർക്ക് പല ബ്രാൻഡ് കൊളാബറേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പേര് തന്നെയാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ടീമിൻ്റെ ബ്രാൻഡ് ഫേസ് ആയ ഒരു താരം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഏറ്റവും മോശം സ്റ്റേജിലാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. പ്രായത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം, ഫോം ഔട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം, അതുപോലെ തന്നെ നല്ലൊരു ടീമാണ് പോർച്ചുഗലിന് മറു സൈഡിലുള്ളത്. ഇതൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിനെല്ലാം ഇടയിൽ ഒരു ലെജൻഡിനെ റെസ്പെക്ട് ചെയ്യാതെ ഒരു ടീമിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ആ ലെജൻഡിൻ്റെ ആരാധകർക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ. ഒരു മൈൽ സ്റ്റോണിലേക്കുള്ള യാത്രയിലാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അതായത് 1000 ഗോളുകൾ ആദ്യമായി നേടുന്ന താരമെന്ന് പറയുന്ന ഒരു ഇതിഹാസ സിംഹാസനം അദ്ദേഹത്തിന് മുൻപിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ക്ലബിന് വേണ്ടിയിട്ടും അൽനാസർ ക്ലബിന് വേണ്ടിയിട്ടും പോർച്ചുഗലിന് വേണ്ടിയിട്ടും ലൈവായി കളിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ആ ഒരു രാജകീയ സിംഹാസനത്തിൽ ഒരു ഇരിപ്പിടം ഉറപ്പിക്കുന്ന സമയത്ത് ഞാൻ അന്നും പോർച്ചുഗൽ ടീമിൻ്റെ ഭാഗമായിരുന്നു എന്നുകൂടി പറയാനും അങ്ങനെയും കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ തെറ്റ് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയും നാൾ ആ നാടിൻ്റെ സ്വപ്നങ്ങളെ നെഞ്ചിലേറ്റിയ, ആ നാടിൻ്റെ സ്വപ്നങ്ങളിലെ തോളിലേറ്റി യാത്ര ചെയ്ത ആ ഒരു താരം ആ ഒരു ആഗ്രഹം നിറവേറ്റാൻ ആ ഒരു ടീം കൂടെ നിന്നില്ല എന്ന് പറയുമ്പോൾ എന്തോ ഒരു സങ്കടം തോന്നുന്നുണ്ട്. എന്തായാലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരു ഒഫീഷ്യൽ റിട്ടയർമെൻ്റ് ആണോ നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. പക്ഷേ ആ ഒരു പോസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പരിശീലകൻ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ പ്ലേയിങ് ഇലവനിൽ നിന്ന് ഒഴിവാക്കിയതുൾപ്പെടെയുള്ള വിമർശനമായിട്ടാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ടീം വിട്ടു പോകുന്നത്. എന്തായാലും അത് തീർച്ചയായിട്ടും വലിയ ചർച്ചയായി മാറി. റൊണാൾഡോയുടെ ഫോം ഔട്ടോ ഫോമില്ലായ്മയോ എന്നുള്ളതല്ല, റൊണാൾഡോ എന്ന് പറയുന്ന ലെജൻഡിനെ പോർച്ചുഗൽ ബഹുമാനിച്ചോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെ ഉത്തരം പറയേണ്ടി വരും. അയാൾ തിരികെ വരട്ടെ, അയാൾ ഇനി ഫുട്ബോൾ മൈതാനത്ത് വീണ്ടും അത്ഭുതങ്ങൾ കാണിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയല്ല. പക്ഷേ എപ്പോഴും അഹങ്കാരി എന്ന് വിളിപ്പേര് കേട്ടിട്ടുള്ള ഈ താരം തിരിച്ചു വരവുകൾ നടത്തിയിട്ടുണ്ട്, പലപ്പോഴും പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും അത്ഭുതങ്ങളുടെ കലവറയായി അയാൾ തുടരട്ടെ. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന മത്സരം വെറും ഒരു ഏകദിന മത്സരമല്ലായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര നേട്ടങ്ങൾ എണ്ണി നിരത്തി നേടിയെടുത്തിട്ടുള്ള ഒരു മത്സരമായിരുന്നു. ഹായ് ഹലോ, വെൽക്കം വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്, കൂടെ ഞാൻ അച്ചുവാണ്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് രണ്ടാമത്തെ ഏകദിന മത്സരത്തിൽ ഒരു പക്ക ഫ്ലാറ്റ് ട്രാക്കാണ്, ഹൈവേ ട്രാക്കാണ്. ബൗളർമാരോട് ഒരു ദയവില്ലാണ്ടാണ് പിച്ച് ക്യൂറേറ്റർ ആ ഒരു പിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തത്. ബൗളർമാരുടെ സങ്കടത്തിലാണ് ചേർന്നുകൊണ്ട് തന്നെ ബാറ്റിംഗ് ഒരു വിരുന്ന് കാണാൻ കാത്തിരുന്നവരെ സംബന്ധിച്ച് ആട്ടി പൊളി മത്സരമായിരുന്നു. തുടക്കം മുതൽ തീ പാർന്ന പോരാട്ടം വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയുടെ മുൻപിലേക്ക് ഉയർത്തിയത് 405 റൺസ് ആണ്. 405 എന്ന് പറയുന്നത് ചെറിയൊരു ടാർഗറ്റല്ല, 405 ചേസ് ചെയ്യാന്ന് പറയുന്നത് എത്ര ഫ്ലാറ്റ് ട്രാക്ക് ആണെങ്കിലും ഒരു പ്രഷർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് മത്സരം ഏത് രീതിയിലും വഴുതി പോകാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷെ വളരെ ക്ലിനിക്കലായിട്ടാണ് ഇന്ത്യ ആ ഒരു ചേസിന് വേണ്ടിയിട്ട് ഒരുങ്ങിയത്. കൃത്യമായിട്ടുള്ള ബോക്സുകളെല്ലാം ടിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നോട്ട് പോയി. ശുഭ്മാൻ ഗിൽ ആൻഡ് രോഹിത് ശർമ്മ തുടക്കം മുതൽ കസറി കളിച്ചു. രോഹിത് ശർമ്മ അറ്റാക്ക് ചെയ്ത സമയത്ത് ഗിൽ ഒന്ന് ഡിഫൻസിലേക്ക് പോകും, ഗിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ രോഹിത് ഒന്ന് ഡിഫൻസിലേക്ക് പോകും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് കളിച്ചപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പാർട്ണർഷിപ്പുകളിൽ ഒന്നാണ് അവർ രണ്ടുപേരും ഇവിടെ നേടിയെടുത്തത് ഒന്ന്. പക്ഷെ ടോപ്പ് ടൂവിൽ ടോപ്പ് വണ്ണിൽ മറ്റൊരു പാർട്ണർഷിപ്പ് ഉണ്ട് കേട്ടോ, അതിനെക്കുറിച്ച് ഞാൻ വഴിയെ വന്നിട്ട് പറയാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെസ്റ്റ് ഇൻഡീസിൻ്റെ അവരുടെ ക്രിക്കറ്റ് ഹിസ്റ്ററിയിലെ ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ് അവർ നേടിയത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഏകദിന ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ചേസാണ് ഇന്ത്യ നടത്തിയത്. ഇതിനു മുൻപ് 360 റൺസ് ഓസ്ട്രേലിയയുടെ കൂടെ ചേസ് ചെയ്തായിരുന്നു ഇന്ത്യയുടെ റെക്കോർഡ് ചേസ് എന്ന് പറയുന്നത്. സോ റെക്കോർഡുകൾ പലതും നേടിയെടുത്തിട്ടുള്ള ഈ ഒരു മത്സരത്തിൽ ഗില്ലിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഏറ്റവും വേഗതയേറിയ ഏകദിന ഇരട്ട സെഞ്ചുറി എന്ന് പറയുന്ന ഒരു നേട്ടം ഗില് നല്ല ഈസി ആയിട്ട് പുഷ്പം പോലെ നേടിയെടുക്കുകയാണ്. ഷോർട്ട് കൺട്രോളിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ പെർഫോമൻസിൻ്റെ കൺസിസ്റ്റൻസിയുടെ കാര്യത്തിലാണെങ്കിലൊക്കെ ഗില് വേറെ ലെവലായിരുന്നു. ഏകദിനത്തിൽ ഒന്നാം നമ്പർ റാങ്കിന് വിരാട് കോഹ്ലിയുമായിട്ട് ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ഈ റാങ്ക് അങ്ങോട്ട് ഉറപ്പിക്കുകയാണ് വിരാട്ടണ്ണ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ ഗില്ലിൻ്റെ ഒരു പെർഫോമൻസ്. ഇനി നമ്മളൊരു ടോപ്പ് ഫൈവ് ലിസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ്. എന്തിനാണെന്നറിയോ, ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഓപ്പണിംഗ് കോമ്പോസ് ആയിട്ട് ഇറങ്ങിയ ഏകദിന താരങ്ങളിൽ ഏറ്റവും മികച്ച ടോപ്പ് ഫൈവ് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പുകൾ ഏതൊക്കെയാണെന്നറിയാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പേരുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടാം സ്ഥാനത്ത് ഗിൽ രോഹിത് ശർമ്മ ഈ വെസ്റ്റ് ഇൻഡീസിനെതിരെ രണ്ടാം ഏകദിനത്തിൽ നേടിയതാണ്. ബാക്കി ഏതൊക്കെയാണെന്ന് ഓഡിയോ ഒന്ന് പറയാം. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സിനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: In the art of Podumakulanda.

0: to Radio Sunu 91.7 FM, Qatar's favorite radio station. ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
1: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
2: ഹൈ, ഞാൻ രജിഷ വിജയൻ.
3: You're listening to Radio Sunu 91.7 FM.

0: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
1: എസ്സൻസ്, അബൂ സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
0: This is Radio Suno
3: 91.7 FM,
0: Qatar's favorite radio station.

ഇന്ത്യക്ക് വേണ്ടി തകർത്താടിയ ടോപ്പ് ഫൈവ് ഓപ്പണിംഗ് കോമ്പോസിനെ കുറിച്ചാണ് പറയാൻ വേണ്ടിയിട്ട് വന്നത്. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് പറയുമ്പോൾ തന്നെ ഇതാണ് ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഏറ്റവും മികച്ച ടോപ്പ് ഫൈവ് ഓപ്പണിംഗ് കോമ്പോസ് എന്നുള്ള രീതിയിലല്ല ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഓപ്പണിംഗ് കോമ്പോസിൽ ഏറ്റവും വലിയ പാർട്ട്ണർഷിപ്പുകൾ നേടിയിട്ടുള്ള ടോപ്പ് ഫൈവ് ലിസ്റ്റിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ടോപ്പ് ഫൈവിൽ ടോപ്പ് ടു ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ശുഭ്മാൻ ഗില്ലും രോഹിത് ശർമ്മയും കൂടെ കഴിഞ്ഞ ഏകദിന മത്സരത്തിൽ, വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള ഏകദിന മത്സരത്തിൽ, രണ്ടാം ഏകദിന മത്സരത്തിൽ നേടിയിട്ടുള്ള 255 റൺസ് ആയിരുന്നു. അത് ചരിത്ര ലിപികളിൽ എഴുതി ചേർക്കുന്നു. രണ്ടാം സ്ഥാനമാണ്. അപ്പോൾ ഒന്നാം സ്ഥാനം ആരായിരിക്കും എന്നല്ലേ, അതിലേക്ക് നമുക്ക് വരാം. അഞ്ചാം സ്ഥാനത്ത് 227 റൺസാണ് രോഹിത് ശർമ്മ ആ ഒരു പാർട്ട്ണർഷിപ്പിലും ഭാഗമാകുന്നുണ്ട്. കെ എൽ രാഹുലിനോടൊപ്പം 2019 വെസ്റ്റ് ഇൻഡീസിനെതിരെ തന്നെ ആയിരുന്നു വിശാഖപട്ടണത്തിൽ വെച്ച് 227 റൺസിൻ്റെ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ്. ഇനി നാലാം സ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ നാലാം സ്ഥാനത്ത് ഒരു 231 റൺസാണ്. അവിടെ ധവാൻ വരുന്നുണ്ട്. ധവാനോടൊപ്പം അജിങ്ക്യ റഹാനെയാണ്. 2014 ശ്രീലങ്കയ്ക്കെതിരെ കട്ടകളിൽ വെച്ചിട്ടാണ് ആ ഒരു വമ്പൻ പാർട്ട്ണർഷിപ്പ് 231 നേടുന്നത്. മൂന്നാം സ്ഥാനത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഓപ്പണിംഗ് കോംബോ ഇവർ രണ്ടുപേരുമാണ് കേട്ടോ. സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ ആൻഡ് സൗരവ് ഗാംഗുലി, ഇവർ രണ്ടുപേരും 1998 ശ്രീലങ്കയ്ക്കെതിരെ കൊളംബോയിൽ വെച്ച് നേടിയെടുത്തിട്ടുള്ള പാർട്ട്ണർഷിപ്പാണ്. 252 റൺസ് മൂന്നാം സ്ഥാനത്ത്. എന്തായാലും രണ്ടാം സ്ഥാനത്ത് നേരത്തെ പറഞ്ഞു വിട്ട് 255 റൺസ് ആകുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും സൗരവ് ഗാംഗുലി ആൻഡ് സച്ചിൻ ടെണ്ടുൽക്കർ. 2001 കെനിയക്കെതിരെ സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു കിഡിലൻ പാർട്ട്ണർഷിപ്പ്. 258 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് ഈ രണ്ട് താരങ്ങളിലൂടെ ഈസി ആയിട്ട് നേടിയെടുത്തതെന്ന് പറയുന്നത്. ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ്, ഒരു ഗോൾഡൻ ഓപ്പണിംഗ് സ്റ്റാൻഡായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പലരുടെ ഫേവറേറ്റ് ഓപ്പണിംഗ് കോംബോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഗാംഗുലി സച്ചിൻ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതിനല്ല ഇപ്പോൾ രോഹിത് ശർമ്മ ഗില്ലാകാം, രോഹിത് ശർമ്മ ധവാനാകാം, അങ്ങനെ പല പല കോമ്പിനേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ എന്നാലും നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഓപ്പണിംഗ് കോംബോ ഏതാ ഒന്ന് മെസ്സേജ് ആയിട്ട് അയച്ചേക്കണേ. സ്കോർ ബോർഡിൻ്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര ഇങ്ങനെ തുടരുകയാണ്. കൂടെ ഞാൻ അച്ചു ആണേ.

0: 7 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: മഞ്ഞപ്പട തിരികെ വരാൻ വേണ്ടിയിട്ട് പോവാം. അത് ചെറിയൊരു ആവേശമല്ല, വലിയൊരു ആവേശം തന്നെ. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം എത്തി. കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കി അൽ ഫുർസാൻ ഗ്രൂപ്പ് വന്നിരിക്കുന്ന സമയത്ത് ഇനി ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഉഷാർ മോഡിൽ തിരികെ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ, മഞ്ഞപ്പട ആരാധകർ. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, വിവാദങ്ങളൊക്കെ നടന്നിട്ടുള്ള സീസണൊക്കെ കഴിഞ്ഞിട്ട് അൽ ഫുർസാൻ ഗ്രൂപ്പിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എത്തുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കുണ്ടാവും. ഇനിയൊരു ബ്ലാസ്റ്റ് വരട്ടെ. എന്തായാലും ക്ലബിലെ നിലവിലെ ഉടമകളായിട്ടുള്ള മാഗ്നം സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ട് അന്തിമ കരാർ ഒപ്പുവെച്ചതായിട്ട് കൊച്ചിയിൽ നടന്നിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ ഗ്രൂപ്പ് പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരാധകർ യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പുതിയ മാനേജ്മെന്റ് ആ ഒരു സ്ഥാനം ഏറ്റെടുക്കുന്നത്. ടീമിന്റെ പുതിയ സീസണിലുള്ള പ്രീ സീസൺ തയ്യാറെടുപ്പുകൾ വളരെ വേഗത്തിൽ തന്നെ തുടങ്ങി. സൂപ്പർ താരം ലൂണ ബ്ലാസ്റ്റേഴ്സിന്റെ കോൺട്രാക്ടിൽ തന്നെ തുടരും. വിദേശ താരങ്ങൾ ഉൾപ്പെടെയുള്ള കളിക്കാരെയും സ്റ്റാഫിനെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുഴുവൻ പ്രഖ്യാപനങ്ങളും വഴിയെ വഴി അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പോവാണ്. എന്തായാലും കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം തന്നെ ആയിരിക്കും ഹോം ഗ്രൗണ്ട് ആയിട്ട് തുടരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആരാധകരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മഞ്ഞപ്പടയും ബ്ലാസ്റ്റേഴ്സും വീണ്ടും ആവേശത്തോടുകൂടി പന്ത് തട്ടാൻ വേണ്ടിയിട്ട് പോകണം. ആ പന്ത് തട്ടൽ ഉഗ്രനാകട്ടെ, ആ പന്ത് തട്ടൽ നമ്മുടെ ഹൃദയം അങ്ങോട്ട് വീണ്ടും മഞ്ഞപ്പടയ്ക്കൊപ്പം തുടിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ മഞ്ഞപ്പട വീണ്ടും തിരിച്ചു വരുന്നതിൽ, കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഉഷാറാകുന്നതിലുള്ള സന്തോഷത്തിൽ നേരെ അടുത്ത ട്രാക്കിലേക്ക് ഓടിപ്പോയിട്ട് വരാം. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഒരു കാര്യം അങ്ങോട്ട് ഉറപ്പിച്ചു, വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് കളമൊരുങ്ങി. 2027 ഏകദിന വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഇന്ത്യ അങ്ങോട്ട് സെറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇന്ത്യൻ ടീമിൽ നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ടീം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ബൗളിംഗിൽ ആരായിരിക്കും ബുംറയ്ക്കൊപ്പം ശക്തമായിട്ട് കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളത്? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ബൗളർമാർ നേരിടുന്നുണ്ട്. പിന്നീട് ഫ്ലാറ്റ് ട്രാക്കുകളാണ്, ഹൈ സ്കോറിംഗ് ഗെയിമുകൾ നടക്കുന്ന മത്സരങ്ങളിൽ എന്ത് ചെയ്യാനാണ്, എങ്ങനെ നോക്കിയാലും ഇവർ തല്ലിക്കൊള്ളും എന്നൊരു മറുചോദ്യം മറുപടിയും മറു സൈഡിൽ നിന്ന് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷെ ബൗളിംഗ് നിരയിൽ ഇപ്പം പ്രസീത് കൃഷ്ണയാണെങ്കിലും അതുപോലെ ഗുർനൂർ ആണെങ്കിലും നബി ആണെങ്കിലും ഇവരൊക്കെ ടീമിലേക്ക് എത്തുന്ന സമയത്ത് ഇവർക്ക് ഇവരുടെ ഏറ്റവും ബെസ്റ്റ് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സങ്കടം അവരെ സംബന്ധിച്ചുണ്ടാവും. സിറാജിനെ കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഹാർദിക് പാണ്ഡ്യ പോയതിനു ശേഷം നമുക്കൊരു നിതീഷ് കുമാർ റെഡ്ഡി ഇപ്പം നിലവിലുണ്ടെങ്കിൽ പോലും കൺസിസ്റ്റന്റ് ആകുന്നില്ല. ഹാർദിക്കിനെ പോലെ പ്രഷർ സിറ്റുവേഷനിൽ ടീമിനെ വിജയിപ്പിക്കാൻ കൽപ്പുള്ള ഒരു ഓൾറൗണ്ടർ ഉണ്ടോ, ഒരു പേസ് ഓൾറൗണ്ടർ ഉണ്ടോ? ആ ഒരു ചോദ്യത്തിനും കൃത്യമായ ഉത്തരം കിട്ടുന്നില്ല. ജഡേജ എന്തായാലും സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ഓൾറൗണ്ടർ ആയിട്ട് പ്ലേയിങ് ലെവലിൽ ഉറപ്പായിട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്പിന്നിങ്ങിൽ വരുൺ ചക്രവർത്തി ആയിരിക്കോ കുൽദീപ് ആയിരിക്കോ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് കണ്ടറിയണം. ടെൺ ഓവർ മാച്ച്, അതായത് ഏകദിന മാച്ചാണ്. ഒരു ബോളറിന് കംപ്ലീറ്റ്ലി 10 ഓവറുകളുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സാധ്യത കുൽദീപ് തന്നെ ആയിരിക്കും ഇന്ത്യയുടെ ഏകദിന മത്സരങ്ങളിൽ, പ്രത്യേകിച്ച് വേൾഡ് കപ്പിൽ ഒരു പ്രധാന സ്പിന്നറായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത. എന്തായാലും കംപ്ലീറ്റ്ലി ആ ഒരു ടീം ഇങ്ങനെ സെറ്റായി സെറ്റായി സെറ്റായി അങ്ങോട്ട് വലിയ പെർഫോമൻസിന് വേണ്ടിയിട്ട് കളത്തിൽ റെട്ടിമണിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. ഭുവനേശ്വർ കുമാർ ടീമിലേക്ക് തിരികെ വന്നൂടെ, ആ ഒരു ബോളറെ സൗത്ത് ആഫ്രിക്കയിൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തൂടെ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റ് പറയാൻ വേണ്ടിയിട്ട് പറ്റൂലേ. ഷമിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുപോലെ ടീമിലേക്ക് തിരികെ വരാൻ തയ്യാറെടുക്കുന്ന വമ്പൻ താരങ്ങൾ ഓരോരുത്തരും വെളിയിൽ വെയിറ്റിംഗ് ആണ്. ഭൂമി വന്നു കഴിഞ്ഞാൽ ഒരു സെറ്റ് ബാലൻസ്ഡ് ടീമാവുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷകളോടുകൂടി ഇന്ത്യൻ ടീം കളത്തിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബൗളിംഗിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ഒന്ന് മെസ്സേജ് ആയിട്ട് അയക്കുക. കൂടെ ഞാൻ അച്ചു ആണ്. റേഡിയോ സ്നോയിൽ ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. രോഹിത്തിനെയും വിരാട് കോഹ്ലിനെയും പുറത്താക്കാൻ കാത്തിരുന്നവരുടെ മുൻപിലേക്ക് ഞങ്ങളെ പുറത്താക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട്, അത് പെർഫോമൻസ് ആണെന്ന് അടിവരെ ഇട്ടുകൊണ്ടുള്ള പ്രകടനമാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കാഴ്ചവെച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇവർ രണ്ടുപേരുടെയും കൺസിസ്റ്റൻസി, ഇവർ രണ്ടുപേരുടെ ആ ഒരു ബ്രദർഹുഡ് ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. പക്ഷേ കംപ്ലീറ്റ്ലി ഈ 2027 വേൾഡ് കപ്പിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിട്ടുള്ളൊരു ചോദ്യമാണ്, വിരാട് കോഹ്ലി ആ ഒരു സ്ഥാനം ഉറപ്പിക്കുമ്പോൾ രോഹിത് ശർമ്മ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു, രോഹിത് ശർമ്മ ടീമിൽ ഉണ്ടാവില്ല, മറ്റ് ഓപ്പണർമാരെയാണ് ഇന്ത്യൻ പരിശീലകർ പരിഗണിക്കുന്നതെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ്. മികച്ച പ്രകടനങ്ങളോടുകൂടി രോഹിത് ശർമ്മ എന്നെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ എങ്ങനെ വേൾഡ് കപ്പിന് പോകും എന്നൊരു മറു ചോദ്യം ചോദിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും ഏകദിന ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇവർ ഓരോ റെക്കോർഡുകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ 100th century എന്ന് പറയുന്ന വലിയ ലക്ഷ്യമാണ് വിരാട് കോഹ്ലിയുടെ മുൻപിൽ, അത് നേടിയെടുക്കുക എന്നുള്ളത് സംശയമാണ്. കാരണം റീസെന്റ് ഒരു ഇന്റർവ്യൂവിൽ വിരാട് കോഹ്ലി തന്നെ പറഞ്ഞു 2027 വേൾഡ് കപ്പ് ആകും എൻ്റെ അവസാന വേൾഡ് കപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് കഴിഞ്ഞുള്ള ഏകദിന മത്സരങ്ങളിൽ അദ്ദേഹം ഭാഗമാകുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ കണ്ട് കാത്തിരുന്ന് കാണേണ്ടതാണ്. വളരെ കുറച്ച് മത്സരങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ആ വേൾഡ് കപ്പ് വരെ നമ്മുടെ മുൻപിലുള്ളത്. സോ അതിനിടയിൽ ആ ഒരു 14 centuries കൂടി ടിക്ക് ചെയ്ത് ആ ഒരു 100 എത്തുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. പക്ഷേ രോഹിത് ശർമ്മ മറ്റൊരു ഒരു വമ്പൻ റെക്കോർഡിൽ ഏകദിന കരിയറിൽ എത്തിയിരിക്കുകയാണ്. ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ച താരം, അതായത് ഇന്ത്യയിൽ മാത്രമായിട്ട് രോഹിത് ശർമ്മയ്ക്ക് 200 ഒരു രാജ്യത്ത് 200 തികയ്ക്കുന്ന ആദ്യ താരം എന്ന റെക്കോർഡാണ് ഹിറ്റ്മാൻ ആ ഒരു പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതോടുകൂടി ഇന്ത്യയിൽ മാത്രം രോഹിത് ശർമ്മയുടെ ഏകദിന സിക്സുകളുടെ എണ്ണമാണ് 200 കടന്നിട്ടുള്ളത്. ആകെ 363 സിക്സുകളാണ് രോഹിത് ശർമ്മ ഏകദിനത്തിൽ നേടിയിട്ടുള്ളത്. ഒരു രാജ്യത്ത് 147 ഏകദിന സിക്സുകൾ നേടിയിട്ടുള്ള വെസ്റ്റ് ഇൻഡീസ് താരം ക്രിസ് ഗെയിലാണ് രണ്ടാമത്. അതായത് 147 വെസ്റ്റ് ഇൻഡീസിൽ നേടിയിട്ടുള്ള ക്രിസ് ഗെയിലിനെ ഓവർടേക്ക് ചെയ്തു. 200 ലീഡെന്ന് പറയുന്നത്, 53 സിക്സുകളുടെ ലീഡിലാണ് ആ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത്. ഇനി ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും കാലത്ത് ഇത് ഓവർടേക്ക് ചെയ്യുക എന്നുള്ളത് സംശയമുള്ളൊരു കാര്യമാണ്. ഏതായാലും ഹിറ്റ്മാൻ ഹിറ്റുകളോടുകൂടി തുടരും, വിരാട് കോഹ്ലി ക്ലാസ്സോടുകൂടി തുടരും, ഇവരെ മാറ്റി നിർത്താൻ ആരെക്കൊണ്ടും സാധിക്കില്ല എന്ന് അവർ വീണ്ടും കൃത്യമായി ലോകത്തിനോട് പറയുന്നുണ്ട്. ഇവിടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: എന്താട്ടോ പോതുമാക്കളുണ്ട്.

വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഏഷ്യൻ ഗെയിംസിന്റെ ആവേശ കഥകളിൽ ഒരുപാട് പേരുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് നേട്ടങ്ങളുണ്ടായിരുന്നു. ഗോൾഡൻ നേട്ടങ്ങൾ ഉൾപ്പെടെ നേടി ഇന്ത്യ അഭിമാന പുരസ്കാരം ഇങ്ങനെ തലയുയർത്തി പിടിച്ചു നിൽക്കുമ്പോൾ ചില പേരുകൾ നമുക്ക് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ. മലയാളികളുടെ അഭിമാനമായ രണ്ട് പേരുകൾ അത്ലറ്റിക് ട്രാക്കിൽ മികച്ച പ്രകടനങ്ങളോടുകൂടി പുരുഷ ലോങ് ജമ്പിൽ സ്വർണം നേടുമെന്ന് നമ്മൾ വലിയ രീതിയിൽ പ്രതീക്ഷയാണെങ്കിലും മഴയുടെ പ്രശ്നങ്ങളും പെട്ടെന്ന് വന്നിട്ടുള്ള പരിക്കുമൊക്കെ ശ്രീശങ്കറിനെ വെള്ളിയിൽ ഒതുക്കേണ്ട വന്നായിരുന്നു. പക്ഷെ ആ ഒരു വെള്ളി പ്രകടനത്തിലും വല്ലാത്തൊരു സന്തോഷം ഓരോ മലയാളികളുടെ ഓരോ ഇന്ത്യക്കാരുടെയും ഹൃദയത്തിലുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ജമ്പ് കൊണ്ട് ഇനി നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി ശ്രീശങ്കറിൽ ഒളിമ്പിക്സിൽ ഉൾപ്പെടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ പ്രകടനങ്ങൾ അവിടെയും ഏറ്റവും മികച്ച രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയട്ടെ എന്ന് പറയുമ്പോൾ മറ്റൊരു വെള്ളി പെൺകൊടിയിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആറാം ശ്രമത്തിൽ ചൈനീസ് താരത്തിൻ്റെ കുതിപ്പിൽ ജസ്റ്റ് സെൻറ്റിമീറ്ററുകളുടെ അകലത്തിലാണ് ആ ഒരു സ്വർണം നഷ്ടമായതെങ്കിലും ഏഷ്യൻ ഗെയിംസിൽ ലോങ് ജമ്പിൽ ആൻസി സോജനും വെള്ളി നേടി. അതും കഴിഞ്ഞ ആഴ്ച മലയാളികൾക്ക് സന്തോഷത്തിൻ്റെ അമിട്ടുപൊട്ടിച്ചിട്ടുള്ള രംഗങ്ങളായിരുന്നു. നേരത്തെ നമ്മൾ ഗോൾഡ് പ്രകടനങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഗോൾഡനായിട്ടുള്ള ഒരുപാട് അച്ചീവ്മെൻറ്റുകളുമായിട്ട് ഓരോ താരങ്ങളും ഇങ്ങനെ തലയുയർത്തി പിടിച്ച് നിൽക്കുമ്പോൾ ഇവർക്കെല്ലാം അഭിനന്ദനങ്ങൾ. അവരെല്ലാം ഗംഭീരമായിട്ട് കളിച്ചു, അവരുടെ പ്രകടനങ്ങൾ ഉഷാറായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ആധികാരികമായ കുറേ സംഭവങ്ങൾ നടന്നിട്ടുള്ളൊരു ദിവസമായിരുന്നു. പ്രത്യേകിച്ചും ഈ പറയുന്നതുകൊണ്ട് ഇന്ത്യ ഒരു ഹൈ ചേസ് ക്രിക്കറ്റിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ക്രിക്കറ്റ് കരിയറിൽ, ക്രിക്കറ്റ് ചരിത്രത്തിൽ, ഏകദിന ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ചേസ് 360 റൺസായിരുന്നു 2013 ഓസ്ട്രേലിയക്കെതിരെ നേടിയത്. ആ വർഷങ്ങൾക്ക് പുറം ഏകദേശം 13 വർഷങ്ങൾക്ക് ശേഷം 405 റൺസ് വെസ്റ്റ് ഇൻഡീസിനെതിരെ ചേസ് ചെയ്ത് ഇന്ത്യ ആ ഒരു റെക്കോർഡ് ഓവർടേക്ക് ചെയ്യുന്നു. അങ്ങനെ അങ്ങനെ ചരിത്ര നിമിഷങ്ങളൊക്കെ സമ്മാനിച്ച കണ്ടിട്ടുള്ളൊരു ആഴ്ച പോർച്ചുഗലിൻ്റെ ജേഴ്സിയിൽ നിന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടതും വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സ്പോർട്സ് വീക്കായിരുന്നു. എന്തായാലും വീഴ്ചകളും ഉയർച്ചകളും ഒക്കെ കണ്ടിട്ടുള്ള ഒരു സ്പോർട്സ് വീക്ക് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ അങ്ങോട്ട് ടാറ്റാ ബൈ ബൈ പറയുമ്പോൾ നെക്സ്റ്റ് വീക്കെൻഡിൽ വീണ്ടും ഒരുപാട് വിശേഷങ്ങളുമായിട്ട് കേൾക്കാം കാണാം. കൂടെ ഞാൻ അച്ചുമായിരുന്നേ. സ്കോർ ബോർഡിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടാറ്റാ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയന്റ് കമ്പനി.
2: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിഡിലിൻ പേര് പറയാം, എൻസിഡിയൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻ കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
6: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കൂ, ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, or visit bima.com.qa.
7: And the Oscar goes to A.R. Rahman.
8: Hi, this is A.R. Rahman.
9: You're listening to Radio Suno.
8: Listen to my songs on Radio Suno 91.7 FM.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയന്റ് കമ്പനി.
3: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
0: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ. നാട്ടിലേക്ക് വേഗത്തിൽ പണം അയക്കാൻ വിസ ഡയറക്റ്റ്, ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹോം ഡെലിവറി.

0: വചനങ്ങളിലൂടെ.
1: രണ്ടാളുകൾ പിണങ്ങിയാൽ ആദ്യം പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: கத்தர்லே ஏற்றும் வெளியா ஷாப்பிங் மாமாங்கம் இதா மர்சா மண்டே ஷாப்பிங் ஃபெஸ்டிவல். எல்லா டிபார்ட்மெண்ட்டிலும் அம்பரிப்பிக்கிற கிடிலன் ஆஃபர். கார்மெண்ட்ஸினும் ஃபுட்வேர்களுக்கும் ஃபிளாட் 30% விலக்குறவு. ஒற்ற திவசம் அக்டோபர் 5 கத்தர் இதுவரை காணாத ஷாப்பிங் விஸ்மயம். அக்டோபர் 5 நேரே போகும் நீங்களுடைய அடுத்துள்ள மர்சா ஹைப்பர் மார்க்கெட்டிலேக்கு. ஈ ஆஃபர் மர்சையுட எல்லா அவுட்லெட்டிலும் லப்யம். மர்சா, பி ஃப்ரெஷ், பி யூ.
1: പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
2: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: ചെന്നൈ ബീറ്റ്സ്,
4: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
5: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ഖിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
1: ഹോം ഡെലിവറി

0: 7FM കേട്ടി കേട്ടി കൂട്ടുകൂടാം. Bookmark with RJ Nanda. In association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: പ്രണയത്തിന് തോൽവിയുണ്ടോ അല്ലെങ്കിൽ പ്രണയിക്കുന്നവർക്ക് തോൽവിയുണ്ടോ? വല്ലാത്തൊരു തരം ചോദ്യമാണല്ലേ. ഹായ് ഹലോ, വെൽക്കം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെ ഉള്ളത്. യൂഷ്വലി ചോദിക്കുന്നൊരു പാറ്റേണിലുള്ള ചോദ്യമൊന്നും അല്ല നമ്മൾ ഇന്ന് ബുക്ക്മാർക്ക് തുടങ്ങിയ സമയത്ത് ഞാൻ ചോദിച്ചു വന്നത് എന്നെനിക്കറിയാം. പക്ഷേ ഇന്ന് ഞാനിത് പറയാനുള്ള റീസൺ ഒബ്വിയസ്ലി നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന പുസ്തകം തന്നെയാണ്. പക്ഷേ ഞാൻ ചോദിച്ചത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യമല്ലേ, പ്രണയത്തിന് തോൽവിയുണ്ടോ എന്നുള്ളത്. രണ്ട് വ്യക്തികൾ തമ്മിൽ കുറച്ചു കാലം അവരുടെ സ്നേഹം പങ്കുവെക്കുന്നു, പിന്നീട് എപ്പോഴൊക്കെയോ പല കാരണങ്ങൾ കൊണ്ട് ആ സ്നേഹം നഷ്ടമാവുന്നു. ആ സ്നേഹം നഷ്ടമാവുന്നു എന്ന് കരുതി ആ പ്രണയം പരാജയപ്പെട്ടതായിട്ട് മാറുമോ? അല്ലെങ്കിൽ അത് പ്രണയിച്ച് അക്കാലവും സന്തോഷത്തോടുകൂടി മുമ്പോട്ട് പോയിട്ടുള്ള വ്യക്തികൾക്ക് അത് പരാജയമായിട്ട് ഫീൽ ചെയ്യോ? കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യമാണല്ലേ. ഇന്നെന്തായാലും വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ സ്നേഹത്തെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച്, പ്രണയ നഷ്ടത്തെക്കുറിച്ചാണ് നമ്മൾ വളരെ കാര്യമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം, പ്രണയം എന്നൊക്കെ പറയുമ്പം നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന കാര്യം ഏറ്റവും സന്തോഷമുള്ള മൊമെന്റ്സ് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒരാളെ കണ്ടുമുട്ടുക, അയാളെ ഇഷ്ടപ്പെടുക, അയാളോടൊപ്പം ഒരു ജീവിതം സ്വപ്നം കാണുക. പക്ഷേ ഇതൊന്നും അല്ലാതെ തന്നെ പ്രണയത്തിന്റെ മറ്റൊരു വേർഷൻ കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു ലോകത്തില് ഒരു ഇമോഷനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഏറ്റവും ബെസ്റ്റസ്റ്റ് വേർഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചു പോകുന്നൊരു ഇമോഷനും മേ ബി ഒരു പ്രണയം തന്നെയായിരിക്കാം. പ്രണയത്തിലാവുക, അല്ലെങ്കിൽ പ്രണയം ഫീൽ ചെയ്യുക, പ്രണയം എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രണയം എന്നുള്ളൊരു ഒറ്റ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അതിഭീകരമായിട്ട് തന്നെ റൊമാൻറ്റിസൈസ് ചെയ്തുള്ളൊരു വേർഷനാണ് നമ്മളെല്ലാവരും തന്നെ ചിന്തിച്ചു പോവുക. ഈവൻ ദോ നമ്മളിൽ പലർക്കും ഈ പറയുന്ന രീതിയിൽ ഇതിൻ്റെ കുറച്ച് തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും നമ്മുടെ കണ്ണിൽ ഇങ്ങനെ മിന്നി മറഞ്ഞു പോകുന്നത്. അതാണ് പ്രണയം എപ്പോഴും ചെയ്യുന്നൊരു മാജിക്. അത് എത്രത്തോളം വേദനകൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും പ്രണയം എന്ന് കേൾക്കുമ്പം ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നൊരു വികാരം, അല്ലെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ഒരുതരം അടിവയറ്റിൽ മഞ്ഞ് പെയ്യുന്ന തരം ഒരു സുഖമായിരിക്കും, അല്ലെങ്കിൽ ഒരു സന്തോഷമായിരിക്കും. ചില ആളുകളെ കുറിച്ചുള്ള നല്ല സന്തോഷമുള്ള ഓർമ്മകളായിരിക്കും. ആ ഓർമ്മകൾ നമുക്കൊരു പക്ഷേ എന്താ പറയുക, വേദനകളായിട്ടായിരിക്കും ഫീൽ ചെയ്യുക. പക്ഷേ അവരോടൊപ്പമുള്ള നല്ല സന്തോഷങ്ങൾ, അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. എന്തായാലും പ്രണയത്തിന്റെ കുറച്ച് ആഫ്റ്റർ എഫക്ട്സും പ്രണയത്തിലായിരിക്കുന്നതിന്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇന്ന് ബുക്ക്മാർക്കിൽ നമ്മൾ കാര്യമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഏത് പുസ്തകമാണെന്ന് അറിയാനും എഴുത്തുകാരി ആരാണെന്നൊക്കെ അറിയാനായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു ക്ലൂ ഞാൻ പറയട്ടെ, എഴുത്തുകാരിയുടെ പേര് തന്നെയാണ്, അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ പേരുമായിട്ട് ഈ ഒരു നോവലിന് ബന്ധമുണ്ട്. ഒരു മലയാളം നോവലാണ് കേട്ടോ. സോ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്.

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: கத்தர்ல ஏட்டும் வழியா ஷாப்பிங் மாமாங்கம் இதா மர்சா மண்டே ஷாப்பிங் ஃபெஸ்டிவல். எல்லா டிபார்ட்மெண்டிலும் அம்பரிப்பிக்கிற கிடிலன் ஆஃபர். கார்மெண்ட்ஸினும் ஃபுட்வேருக்கும் ஃபிளாட் 30% விலக்குறவு. ஒற்ற திவசம் ஒக்டோபர் 5 கத்தர் இதுவரை காணாத ஷாப்பிங் விஸ்மயம். ஒக்டோபர் 5 நேரே போகும் நீங்களுடைய அடுத்துள்ள மர்சா ஹைப்பர் மார்க்கெட்டிலேக்கு. ஈ ஆஃபர் மர்சையுடைய எல்லா அவுட்லெட்டிலும் லப்யம். மர்சா, பி ஃப்ரெஷ், பி யூ.
4: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
5: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
6: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയണ്ട് കമ്പനി.
5: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം. NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അതും 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
7: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
8: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
3: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
9: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറോ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
10: This is Shweta Menon. You're listening to Kathan's favorite radio station. Kettu kettu kuttu kuda.
1: Chennai beats.
11: Tamil, head of the hour.
12: In the art of podumakkolanda.

0: Bookmark.
1: Bookmark.
0: With RJ Nanda.
2: In association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
3: ചില പ്രണയങ്ങൾ അവസാനിച്ചാലും അതിൻ്റെ കഥ നമ്മുടെ ഉള്ളിൽ കുറേ കാലം ഇങ്ങനെ തുടരും. അതാണ് പ്രണയം ചെയ്യുന്നൊരു മാജിക്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. ഇന്ന് ബുക്ക്മാർക്കിൽ പ്രണയത്തെക്കുറിച്ച് ഞാൻ വളരെ ഇത്രയധികം വാചാലയാവാനുള്ള ഒരു റീസൺ, പ്രണയത്താൽ ജീവിതം നഷ്ടപ്പെട്ട ഒരാളെക്കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. പ്രണയത്താൽ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും അവർ സ്വയമുള്ളിൽ പ്രണയം അതിതീവ്രമായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രണയം തന്നെയാണ് അവരുടെ ജീവിതത്തെ മുഴുവൻ തകിടം മറിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും പ്രണയത്തിൽ തോറ്റുപോകുമ്പോൾ പലരും കുറച്ചു കാലത്തേക്കെങ്കിലും കരയും. കുറച്ചു കാലം അവരുടെ ജീവിതം അങ്ങനെ സ്റ്റക്കാക്കി അവർ വെക്കും. കാലം മാറുന്നുണ്ടാവും, സമയമൊക്കെ മാറുന്നുണ്ടാവും, ഇതൊന്നും അവരറിയുന്നുണ്ടാവില്ല. കുറച്ചു കാലം അവരവരുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ അവരെ സ്വയം ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ കുറച്ചധികം ആളുകൾ ഇതെല്ലാം അങ്ങ് മറക്കാനായിട്ട് ശ്രമിക്കും. മറക്കാനായിട്ട് പല പല മാർഗങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യും. അതല്ലാതെ ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യും, കുറെ കൂടി മുമ്പോട്ട് പോകണമെന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടി എല്ലാത്തിനെയും പിന്നിലാക്കി മറ്റൊരു ലൈഫ് തേടി അങ്ങനെ യാത്ര ചെയ്യും. പക്ഷേ കുറച്ചധികം ആളുകൾക്ക് ആ നഷ്ടം അങ്ങനെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാനോ മറക്കാനോ വെറുക്കാനോ വിട്ടുകൊടുക്കാനോ സാധിക്കാറില്ല. സ്നേഹിച്ച അതേ വ്യക്തിയോടുള്ള സ്നേഹം വേദനയും ദേഷ്യവും പകയും ഒക്കെയായിട്ട് പല രീതിയിൽ ഒരുമിച്ചങ്ങനെ മനസ്സിൽ കിടക്കും. ഞാൻ പറയുന്നത് ഒറ്റ വികാരം എന്ന രീതിയിലല്ല, ഇതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ടായിരിക്കും ഇവരുടെ മനസ്സിൽ കിടക്കുക. അത്തരമൊരവസ്ഥയിൽ പ്രണയം എന്തായിട്ട് മാറും എന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന പുസ്തകം നമ്മുടെ അടുത്ത് പറയുന്നത്. പുസ്തകത്തിന്റെ പേര് മീരാ സാധു, എഴുത്തുകാരി കെ ആർ മീര. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പുസ്തകം പ്രണയത്തെ അതിതീവ്രമായിട്ട് ഹൈലൈറ്റ് ചെയ്യോ ഗ്ലോറിഫൈ ചെയ്യോ ഒന്നും അല്ല ചെയ്തത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെയാണ് നമുക്ക് മുൻപിൽ ഈ നോവൽ അവതരിപ്പിക്കുന്നത്. സോ കഥയിലേക്കും കഥാപാത്രങ്ങളിലേക്കും ഒക്കെ നമുക്ക് കടക്കാം. പക്ഷേ ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞ്. കുറച്ച് പാട്ടൊക്കെ വരുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് കൂട്ടുകൂടി നമുക്ക് ബുക്ക്മാർക്കിന്റെ യാത്ര അങ്ങോട്ട് തുടങ്ങിയാലോ. നന്ദയാണ് കൂടിയുള്ളത് ബുക്ക്മാർക്കുമായിട്ട്.

0: ஆபூசித் ராமோலில் டிரைவ் த ட்ரீம். வெறும் 100 கத்தர் ரியாலின் பர்ச்சேஸ் செய்யும்போல் ஃப்ரீ ராஃபில் கூப்பிடலோட 2026 டொயோட்டா லேண்ட் க்ரூசர் GXR ஒயிட் கலர் சொந்தமாக்காம்.
1: கூடாது 1,00,000 கத்தர் ரியால் கேஷ் பிரைஸுகளும் 10 iPhone 18 Pro Max பர்கண்டியும். ஆஃபர் 2027 March 16 வரை. அபு சித்ரா மாலில் இருந்தும் ஷாப் செய்து நீங்களுடைய ட்ரீம் கார் டிரைவ் செய்யும்.
0: டிரைவ் த ட்ரீம் ஓன்லி அட் அபு சித்ரா மால்.
1: അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
0: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
2: അതെന്ത് പേര്?
1: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയാൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയാൻ കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ 8 മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.

0: Bookmark with RJ Nanda.
1: In association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
2: കെ ആർ മീറയുടെ മീരാ സാധു എന്ന പുസ്തകത്തിലൂടെയാണ് ഇന്ന് ബുക്ക്മാർക്കിന്റെ യാത്ര. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. തുളസി എന്നാണ് നമ്മുടെ ഈ ഒരു നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ പേര്. തുളസി എന്ന് പറയുന്ന സ്ത്രീയുടെ ജീവിതത്തിലൂടെ പ്രണയം, വിവാഹം, വഞ്ചന, നഷ്ടം, പ്രതികാരം, ഇതിലെല്ലാറ്റിലും കൂടി ഒരുമിച്ച് കടന്നു പോകുന്ന ഒരു ചെറിയ നോവൽ. ഒരു സാധാരണ പ്രണയകഥ എങ്ങനെ തുടങ്ങുന്നു അതേപോലെ തന്നെ തുടങ്ങി പ്രണയം കൊണ്ട് ഒരാളുടെ ജീവിതത്തെ എത്രത്തോളം ഇങ്ങനെ മാറ്റിമറിക്കാൻ കഴിയും എന്ന് പറയുന്നൊരു ക്ലൈമാക്സിലേക്കാണ് ഈ ഒരു കഥ പോകുന്നത്. സ്നേഹിച്ച മനുഷ്യരെ വിശ്വസിച്ചതുകൊണ്ട് സ്വന്തം ജീവിതത്തിലെ പലതും ഉപേക്ഷിക്കുന്ന ഒരാളും പിന്നീട് അതേ ബന്ധത്തിൽ നിന്ന് മുറിവേൽക്കുന്ന ഒരാളെയൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. പിന്നീട് ആ ഒരു മുറിവുമായിട്ട് തുളസി എത്തിച്ചേരുന്നത് മധുരയിലാണ്. അവിടെ നിന്നാണ് തുളസി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും മീരാ സാധു എന്ന് പറയുന്ന മറ്റൊരു ജീവിതത്തിലേക്ക് അവളുടെ യാത്ര തുടങ്ങുന്നത്. വളരെയധികം ഇന്റൻസ് ആയിട്ടുള്ള ഒരു നോവലാണ്. നോവലിലേക്ക് നമുക്ക് കടക്കാം, പക്ഷെ കുറച്ച് പാട്ട് കേട്ടതിന് ശേഷം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: रेडियो सुनो 91.7 FM Qatar's favorite radio station. ஏற்றும் வழியா ஷாப்பிங் மாமாங்கம் இதா மர்சா மண்டி ஷாப்பிங் ஃபெஸ்டிவல். எல்லா டிபார்ட்மெண்டிலும் அம்பரிப்பிக்கிற கிடிலன் ஆஃபர். கார்மெண்ட்ஸினும் ஃபுட்வேர்களுக்கும் ஃபிளாட் 30% விலக்குறவு. ஒற்ற திவசம் அக்டோபர் 5 கத்தர் இதுவரை காணாத ஷாப்பிங் விஸ்மயம். அக்டோபர் 5 நேரே போகும் நீங்களுடைய அடுத்துள்ள மர்சா ஹைப்பர் மார்க்கெட்டிலேக்கு. ஈ ஆஃபர் மர்சையுடைய எல்லா அவுட்லெட்டிலும் லபியம். மர்சா, பி ஃப்ரெஷ், பி யூ.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
1: അതെന്ത് പേര്?
0: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
3: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
0: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.

0: Bookmark with RJ Nanda. In association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: അങ്ങനെ ഒരു നല്ല പാട്ടൊക്കെ കേട്ട് തിരികെ വന്നിരിക്കുന്ന സമയം വെൽക്കം ബാക്ക് ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. കെ ആർ മീറയുടെ മീര സാധു എന്ന നോവലിലൂടെയാണ് ഇപ്പൊ താ ബുക്ക്മാർക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇനി നമുക്ക് കഥയിലേക്കൊന്ന് പോവാട്ടോ. IITയിൽ പഠിച്ച് മികച്ച ഭാവിയിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരു യുവതിയാണ് തുളസി. വിവാഹത്തിന് തൊട്ടുമുൻപാണ് മാധവൻ നമ്മുടെ തുളസിയുടെ അടുത്ത് പ്രണയാഭ്യർത്ഥന നടത്തുന്നത്. ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്ന പോലെ സ്വതവേ കാണാൻ സുമുഖനായിട്ടുള്ള, സുന്ദരനായിട്ടുള്ള, സർവോപരി നല്ല പെരുമാറ്റമെന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള പെരുമാറ്റമൊക്കെയുള്ള മാധവന്റെ മുൻപില് തുളസി അങ്ങനെ മനസ്സ് തുറക്കുകയാണ്. അങ്ങനെ സ്വന്തം കുടുംബത്തെയും ഭാവിയെയും കൂട്ടത്തിൽ പ്രതിശ്രുതപരനായിട്ടുള്ള വിനയനെയും ഒക്കെ ഉപേക്ഷിച്ച് മാധവനോടൊപ്പം ഇറങ്ങി പുറപ്പെടുന്നു. ആ യാത്രയിലാണ് മാധവന്റെ മറ്റൊരു മുഖം തുളസി തിരിച്ചറിയുന്നത്. ഒരു പെൺകുട്ടിയും കടന്നു പോകണമെന്ന് ആഗ്രഹിക്കാത്ത ചില ജീവിത സാഹചര്യങ്ങളിലൂടെ തുളസിക്ക് യാത്ര ചെയ്യേണ്ടി വരികയാണ്. ആ യാത്രയിൽ അഴിഞ്ഞു വീഴുന്നത് മാധവന്റെ ഒരു നല്ല മുഖം മൂടിയായിരുന്നു. എന്താണ് ഇനി കഥയിൽ നടക്കുന്നത് എന്ന് ഒരു പാട്ട് കേട്ട് വന്നിട്ട് പറയാം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: മമ്മി എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയണ്ട് കമ്പനി.
3: അതെന്ത് പേര്?
0: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
2: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. ബൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: Everyone, this is Arman Malik here.
6: You're listening to Radio Suno 91.7 FM, Qatar's favorite radio station, and one of my favorite radio stations as well. Keta Keta Kutu Kudam.
7: Suno, Bollywood.
0: Hindi, hit of the hour.

0: FM
1: கேட்டு கேட்டு கூட்டு கூடாம்
0: bookmark
1: with RJ Nanda
2: in association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: ഏറ്റവും പ്രിയപ്പെട്ട എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് മാധവൻ എന്ന് പറയുന്ന താൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയോടുകൂടി തുളസി എന്ന് പറയുന്ന നായിക അങ്ങനെ ഇറങ്ങി പുറപ്പെടുകയാണ്. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. കെ ആർ മീരയുടെ മീരാ സാധു എന്ന നോവലിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാധവനോടൊപ്പമുള്ള ഒരു ജീവിതയാത്രയിൽ വളരെ കൈപ്പേറിയ കുറച്ച് അനുഭവങ്ങൾ നമ്മുടെ തുളസിക്ക് ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞു. മാധവന്റെ നല്ല നല്ല വാക്കുകളിലൊക്കെ വിശ്വസിച്ച് ഒന്നിച്ചുള്ള ജീവിതത്തിനായിട്ടെല്ലാം ത്യജിച്ച് അവള് വന്നു കഴിഞ്ഞപ്പോൾ അവൾ അറിയാതെ പോയൊരു കാര്യമാണ് മാധവന് തുളസിയും അയാളുടെ മറ്റുള്ള കാമുകിമാരിൽ വെറും ഒരാൾ മാത്രമായിരുന്നു എന്ന്. രണ്ട് കുട്ടികൾ കൂടി ആയതോടുകൂടി മാധവന്റെ സ്വഭാവം കംപ്ലീറ്റ്ലി മാറുകയാണ്. അങ്ങനെ നർത്തകയായിട്ടുള്ള ഭാമയ്ക്ക് വേണ്ടി മാധവൻ തുളസി ഉപേക്ഷിക്കുന്നു. അത്രമേൽ പ്രിയപ്പെട്ടവനായി കണ്ട ഒരാൾ തന്നെ ഉപേക്ഷിക്കുമ്പോഴുള്ള നോവ് തുളസിയുടെ ജീവിതകഥയിൽ പറയുന്നുണ്ട്. ജീവിതത്തിൽ അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട തുളസി മധുരയിലേക്ക് പോകുന്നു. നീണ്ട 12 വർഷങ്ങൾ അവൾ മീരാ സാധുവായി ജീവിക്കുന്നു. ഒടുവിൽ ഒരുപാട് നാളത്തെ അവളുടെ കാത്തിരിപ്പിന് ശേഷം മാധവൻ അവളെ കാണാനായിട്ട് എത്തുന്നുണ്ട്. അവിടെ വെച്ച് തുളസിയുടെ ഒരു മാറ്റം കണ്ട് തന്നോട് ക്ഷമിക്കണം എന്നപേക്ഷിക്കുന്ന മാധവന് തുളസി നൽകുന്ന മറുപടി സ്വന്തം ജീവിതം തന്നെ ഇല്ലാതാക്കിക്കൊണ്ടാണ്. വായിക്കും തോറും വായിക്കുന്ന ഓരോ വ്യക്തിയും തുളസിയായിട്ട് മാറുന്നൊരു കാഴ്ച, അതാണ് ഈ ഒരു നോവൽ. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: Radio Sino. Radio Sino. 91.7 FM. Qatar's favorite radio station.
1: Abu Sidra Model. Drive the dream. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
2: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 ഐഫോൺ 18 പ്രോ മാക്സ് ബർഗണ്ടിയും. ഓഫർ 2027 മാർച്ച് 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
1: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
3: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800786, വാട്സ്ആപ്പ് 740505, ഓർ വിസിറ്റ് bima.com.qa.
4: കണ്ണുമത്ത് കാത്തിരുന്നിട്ടും.
5: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
6: കൽപ്പാന്ത കാലത്തോളം
5: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ.

0: Bookmark with RJ Nanda.
1: In association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
2: വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. കെ ആർ മീരയുടെ മീര സാധു എന്ന പുസ്തകത്തിലൂടെയാണിതാ നമ്മുടെ യാത്ര. അപ്പോ ഈ ഒരു നോവലിന്റെ മെയിൻ പ്ലോട്ടായിട്ട് വരുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഒന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലെ കഥാപാത്രങ്ങളിലേക്ക് കൂടുതലായിട്ടൊന്ന് കടക്കാം. മെയിൻ കഥാപാത്രമായിട്ട് വരുന്ന ആള് തുളസി എന്നുള്ള ആളാണ് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. തുളസി എപ്പോഴും ചിന്തിക്കുന്ന കാര്യങ്ങൾ, തുളസി പറഞ്ഞു വെക്കുന്ന കഥകൾ, തുളസി കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ എല്ലാം തന്നെ തെറ്റ് ചെയ്ത് ശരി ചെയ്ത് എന്നൊന്നും നമുക്ക് വായനക്കാർക്ക് അങ്ങനെ പക്ക പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റില്ല. തുളസിയുടെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ തുളസി കാണിക്കുന്ന ഒരു ദേഷ്യത്തിനും അമർഷത്തിനും പരാതിക്കും പരിഭവത്തിനും അല്ലെങ്കിൽ ആ സങ്കടങ്ങൾക്കെല്ലാം ഒരു റീസൺ ഉണ്ട്. പക്ഷെ തുളസി എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ, അതുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ ശരിയാണോ എന്ന് നമുക്ക് ഒന്നുകൂടി ചിന്തിക്കേണ്ടി വരും. പലപ്പോഴും ഈ പുസ്തകം വായിച്ചിട്ടുള്ള പല വായനക്കാരും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ആ ഒരു ജേണിയിൽ തുളസി എടുത്തിരിക്കുന്ന പല തീരുമാനങ്ങളോടും അവർക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അത്ര റിയലിസ്റ്റിക് അല്ലാത്തൊരു ലവ് സ്റ്റോറിയാണ് തുളസിയുടേത്. ഒരു പുരുഷനാൽ വഞ്ചിതയാവുന്ന ഒരു പെൺകുട്ടി ഏതേത് സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നു എന്ന് ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും ഏറെക്കുറെ ഊഹിക്കാൻ പറ്റും. ആ ഫീല് എത്രത്തോളം നമുക്ക് ഇന്റൻസ് ആയിട്ട് മനസ്സിലാവുമെന്ന് അറിയില്ലെങ്കിൽ പോലും അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറ്റ്ലീസ്റ്റ് അറിയാൻ നമ്മളെ കൊണ്ടെല്ലാം പറ്റുന്നുണ്ട്. സോ അങ്ങനെ ഒരു ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ കുറച്ചു മുൻപ് പറഞ്ഞതുപോലെ തുളസി വളരെ കഠിനമായിട്ടുള്ള, വളരെ ക്രൂരമായിട്ടുള്ള ചില പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വേർഷൻസും അല്ലെങ്കിൽ രണ്ട് മുഖങ്ങൾ ഈ തുളസി എന്ന് പറയുന്ന കഥാപാത്രത്തിനുണ്ട്. ഒന്ന്, തന്റെ അവസ്ഥയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പരിതപിക്കുന്ന, തന്റെ അവസ്ഥയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വായനക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വേർഷൻ. രണ്ട്, വളരെ ക്രൂരമായിട്ട്, വളരെ ഭ്രാന്തമായിട്ട് താൻ ചെയ്യുന്ന പ്രവൃത്തികളെ ന്യായീകരിക്കുന്ന, താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ആളുകളിലേക്ക് സംസാരിക്കുന്ന ഒരു മുഖവും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സ്വഭാവങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു തരത്തിൽ തുളസി ന്യായീകരിക്കപ്പെടുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അതായത് ചില വായനക്കാരുടെ പെർസ്പെക്റ്റീവിൽ തുളസി ചെയ്യുന്നതിൽ തെറ്റില്ലാന്നും, അതുപോലെ തന്നെ മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വായനക്കാർക്ക് തുളസി ചെയ്യുന്നത് പൂർണ്ണമായും നിഷേധിക്കാനും പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രത്യേകതരം എഴുത്ത്. അതാണ് കെ ആർ മീരയുടെ മീര സാധു.

0: Bookmark with RJ Nanda.
1: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
2: അങ്ങനെ ഒരു സൂപ്പർ ട്രാക്ക് കേട്ട് തിരികെ വരുന്ന സമയം. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. കെ ആർ മീരയുടെ മീര സാധു എന്ന പുസ്തകത്തിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ഈ മനുഷ്യന്മാര് കാണുന്ന പോലെ അത്ര സിമ്പിൾ എന്നല്ല കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇനി ഇതുവരെയും നിങ്ങൾ അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പുസ്തകം ഒന്ന് വാങ്ങി വായിച്ചു നോക്കണം. ശരിക്കും പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടല്ലാത്ത ആളുകൾ വളരെ വളരെ വളരെ റെയർ ആയിട്ടായിരിക്കും കേട്ടോ. കാരണം ഇങ്ങനെയുള്ള ആളുകൾ ഈ പറയുന്ന തരത്തിലുള്ള എന്ത് വികാരമാണെങ്കിലും, അത് സന്തോഷമോ സങ്കടമോ സ്നേഹമോ എന്ത് തന്നെ ആയിക്കോട്ടെ, അതൊക്കെ തന്നെയും അവനവന്റെ ഉള്ളിലേക്കായിരിക്കും കൂടുതൽ എന്താ പറയാ കീപ്പ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ സൂക്ഷിക്കുന്നുണ്ടാവുക. ചില ആളുകളെ കണ്ടിട്ടില്ലേ, വളരെ സൈലന്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും, പക്ഷെ അവരുടെ ഉള്ളിലേക്ക് എന്താ പറയുക, നമ്മൾ കുറച്ചുകൂടി ഒന്ന് ആഴത്തിൽ നോക്കുമ്പോഴായിരിക്കും അവരുടെ പല വിഷമങ്ങൾ സന്തോഷങ്ങൾ, അല്ലെങ്കിൽ വളരെ ഇന്റൻസ് ആയിട്ട് അവർക്കും ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അതൊന്നും തന്നെ അവർ എക്സ്പ്രസ് ചെയ്യാതെ ഇങ്ങനെ ഒരു മാസ്ക് വെച്ച് ശരിക്കും പറഞ്ഞ് അങ്ങനെ ഒളിപ്പിച്ചു വെക്കും. ഒരു തരത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ തുളസി എന്ന് പറയുന്ന ഒരാളുടെ സ്നേഹവും വേദനയും അല്ലെങ്കിൽ പ്രതികാരവും ഒക്കെ ആളുടെ മനസ്സിൽ കൂടി കടന്നു പോകുമ്പം ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അവനവന്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ ദിവസങ്ങളും മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്നൊരു റിയലൈസേഷൻ നമുക്ക് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ തുളസിയെപ്പോലെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു സംഘർഷാവസ്ഥയുണ്ട്. ഒരേ സമയം പല വ്യത്യസ്ത വികാരങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു മനസ്സ് അവരെ പോലെ തന്നെ നമുക്കും ഉണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യും, അല്ലാത്ത സിറ്റുവേഷനുകളിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അത് സ്വയം മാറുകയും ചെയ്യും.

0: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിട്ടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: ഹായ്, ഞാൻ ആസഫ് അലി.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: Bookmark.
1: Bookmark.
0: With RJ Nanda.
2: In association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
3: കെ ആർ മീരയുടെ മീര സാധു എന്ന പുസ്തകത്തിലൂടെയാണ് ഇന്ന് ബുക്ക്മാർക്കിന്റെ യാത്ര. വെൽക്കം ബാക്ക്. നന്ദയാണ് കൂടെയുള്ളത്. സ്നേഹം, ത്യാഗം, വിശ്വാസ വഞ്ചന, അതുപോലെ തന്നെ പ്രതികാരം, ഇങ്ങനെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വികാരങ്ങളെക്കുറിച്ച് ഒരു കഥാപാത്രത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷനിലൂടെ പറഞ്ഞു വെക്കുന്ന ഒരു ചെറിയ നോവലാണിത്. ചുരുക്കി പറഞ്ഞാൽ ഒരേ സമയം വളരെ സിമ്പിൾ എന്ന് തോന്നിക്കുന്ന എന്നാൽ വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കൃതി. ഇടയ്ക്കിപ്പോഴും ഞാൻ സൂചിപ്പിച്ചിരുന്നൊരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഈ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചോ ഒക്കെ നമുക്ക് പല വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായേക്കാം. ചിലപ്പോൾ നമ്മൾ അംഗീകരിക്കാം, ചിലപ്പോൾ അംഗീകരിക്കാതിരിക്കാം. അത് കംപ്ലീറ്റ്ലി ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഓരോ വായനക്കാരൻ്റെയോ ആണ്. ലൈഫ് പലപ്പോഴും നമുക്ക് വലിയ വലിയ എക്സാംസ് ഒക്കെ തരും, വലിയ വലിയ പരീക്ഷണങ്ങളും പരീക്ഷകളും ഒക്കെ തരും. പക്ഷേ അതിനെ നമ്മൾ എങ്ങനെ ധൈര്യപൂർവ്വം നേരിടുന്നു, അതിനെ നമ്മൾ എങ്ങനെ അതിൻ്റെ ആ ഒരു എസൻസ് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ പിന്നീടുള്ള ജീവിതവും. ഈ ഒരു പുസ്തകം ഒരു പരിധിവരെ നമുക്ക് തരുന്നൊരു പാഠം മേ ബി ഇത് തന്നെയായിരിക്കും. അപ്പോൾ എപ്പോഴെങ്കിലും കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കാനായിട്ട് മറക്കണ്ട എന്നുള്ള സ്ഥിരം ടാഗ് ലൈനോടുകൂടി ഇന്നത്തെ ബുക്ക്മാർക്കിൽ നിന്നും എനിക്ക് അങ്ങോട്ട് പതിയെ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബുക്ക്മാർക്കിൽ പുതിയൊരു പുസ്തക വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ഇത്രയും നേരവും കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേര് മറക്കണ്ട, നന്ദയായിരുന്നു. സോ കീപ് ലിസ്ണിംഗ് റേഡിയോസിനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: brought to you by
1: அத்திரமணக்கு கத்தரில் அசரன்ஸ் அபு சித்ராமோல் அல்கோர் பர்வா வில்லேஜ் மத்தர் கதீம் கால் 5500498
0: and
2: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: 91.7 FM.
1: Qatar's favorite radio station.
2: Hi, Nan Indrans.
0: You're listening to
2: Radio Suno 91.7, Qatar's favorite radio station.
0: ഈണത്തിന്
3: മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 77780304.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
0: Apple Podcast
1: and
0: Google Podcast.
3: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.

0: கரூர்லே ஏற்றும் வெளியா ஷாப்பிங் மாமாங்கம் இதா மர்சா மண்டே ஷாப்பிங் ஃபெஸ்டிவல். எல்லா டிபார்ட்மெண்டிலும் அம்பரிப்பிக்கிற கிடிலன் ஆஃபர். கார்மெண்ட்ஸினும் ஃபுட்வேர்களுக்கும் ஃபிளாட் 30% வில குறைவு. ஒற்ற திவசம் அக்டோபர் 5 கத்தர் இதுவரை காணாத ஷாப்பிங் விஸ்மயம். அக்டோபர் 5 நேர போகும் நீங்களுடைய அடுத்துள்ள மர்சா ஹைப்பர் மார்க்கெட்டிலேக்கு. ஈ ஆஃபர் மர்சையுடைய எல்லா அவுட்லெட்டிலும் லபியம். மர்சா, பி ஃப்ரெஷ், பி யூ.
1: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: പുണ്യ വചനങ്ങളിലൂടെ സ്വന്തം ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണ ഉരുളയ്ക്ക് പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറ ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: വേഗത്തിൽ പണമയക്കാൻ വിസ ഡയറക്ട് ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: 5500499
1: and
2: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം കത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Suno.
2: Adi, ende birthday celebration enda chelo ende.
3: Samsung birthday party.
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
6: ഖത്തർ മക്കൾ അനേവർക്കും വണക്കം. നാം ഉക പാലകർ അന്തോലിയാസൻ പേത്രേ.
7: ഞാൻ ജാക്സൺ അല്ലാടാ, ന്യൂട്ടൺ അല്ലാടാ, ജോക്കർ അല്ലാടാ.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സോണോ 91.7.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂസിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498
2: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304
0: ചെന്നൈ ബീറ്റ്സ്
3: തമിഴ് ഹെഡ് ഓഫ് ദി ആർ എന്താട്ടോ പോതുമാക്കൊള്ളണ്ട

Hi, hello, assalamu alaikum. Beautiful, good evening to everyone. Welcome you all to Radio Suno. കേട്ട് കൂട്ട് കൂടുന്ന സമയമാണ്, വൈകുന്നേര സമയമാണ്. വൈകുന്നേര സമയത്ത് കുറച്ച് ടെക് അപ്ഡേറ്റ്സ് കേട്ടാൽ എങ്ങനെയുണ്ടാവും? അടിപൊളിയാവൂലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബാഡി ഹഫീസ് ആണ്. അപ്പൊ എങ്ങനെ തുടങ്ങല്ലേ? നമ്മുടെ ഷോ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടെക് വേൾഡിലെ ഒരു അടിപൊളി ഗാഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകാൻ പോകുന്നത്. കാരണം ക്യൂട്ടാണ്, ചാമാണ്, അതുപോലെ തന്നെ പോക്കറ്റിൽ ഒരു AI അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ രസാവൂലേ? മെറ്റോ റീസെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത മ്യൂസ് ചാമാണ് ടെക് വേൾഡിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയൊരു AI ഗാഡ്ജറ്റ് എന്ന് പറയുന്നത്. നെയിം കേൾക്കുന്ന സമയത്ത് തന്നെ ക്യൂട്ടാണ്, ഇത് കാണാനും ഭയങ്കര ക്യൂട്ടാണ്. ജസ്റ്റ് കാണാത്ത ആളുകളൊക്കെ ഒന്ന് മ്യൂസ് ചാം എന്ന് ഗൂഗിള് സെർച്ച് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പോക്കറ്റിൽ ഫിറ്റ് ആകുന്ന ഒരു സ്മോൾ AI ഡിവൈസ് ആണ്. ഇതിന്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെറ്റയുടെ പേഴ്സണൽ AI ഏജന്റ് ആയിട്ടുള്ള മ്യൂസിനെ ഫോൺ ഇല്ലാണ്ട് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ മെയിൻ പർപ്പസ്. പിന്നെ ഈ ഒരു ചാമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ റഫ്ലി ഒരു 2-inch ടച്ച് സ്ക്രീൻ ആണ് ഇതിൽ വരുന്നത്. പിന്നെ 5G കണക്ടിവിറ്റി ഉണ്ട്. മ്യൂസിന്റെ റിയൽ ടൈം വോയിസ് AI യൂസ് ചെയ്ത് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഒരു മിനി സ്ക്രീൻ പ്ലസ് AI അസിസ്റ്റന്റ്, അതും പോക്കറ്റ് സൈസിൽ. അങ്ങനെയാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് റൈറ്റ് നൗ ഇതിന്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മറ്റേ ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു വർഷത്തിന്റെ അവസാനമാകുമ്പോഴത്തേക്ക് എല്ലാവരുടെ കയ്യിലും എത്തുമെന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഫ്യൂച്ചറിൽ പോക്കറ്റിൽ ഒരു AI അസിസ്റ്റന്റിനെ തന്നെ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുമെന്ന്. ഈ ഒരു മ്യൂസ് ചാമിന്റെ കാര്യം, അതായത് മെറ്റാ മ്യൂസ് ചാമിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ട്രാക്കിലോട്ട് പോകാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗാഡ്ജറ്റ് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളില് മെറ്റാ മ്യൂസ് ചാം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടിപൊളിയായിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള കാര്യം കാണാൻ പറ്റും. തൽക്കാലം ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ട്രാക്കിലോട്ട് പോകാൻ പോവാണ്. കൂടെയുള്ളത് ഹഫിയാണ്. ഇത് ടെക് ടോക്കിന്റെ ടൈമാണേ.

0: ஏற்றும் வழியா ஷாப்பிங் மாமாங்கம் இதா மர்சா மண்டே ஷாப்பிங் ஃபெஸ்டிவல். எல்லா டிபார்ட்மெண்ட்டிலும் அம்பரிப்பிக்கிற கிடிலன் ஆஃபர். கார்மெண்ட்ஸ் இன்னும் ஃபுட் வேர்களுக்கும் பிளாட் 30% விலக்குறவு. ஒற்ற திவசம் அக்டோபர் 5 கத்தர் இதுவரை காணாத ஷாப்பிங் விஸ்மயம். அக்டோபர் 5 நேர போகும் நீங்களுடைய அடுத்துள்ள மர்சா ஹைப்பர் மார்க்கெட்டிலேக்கு. ஈ ஆஃபர் மர்சையுட எல்லா அவுட்லெட்டிலும் லபியம். மர்சா, பி ஃப்ரெஷ், பி யூ.
1: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
2: ടെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ടെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
4: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്കൌട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 8000-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
5: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
6: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
7: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടവനൊക്കെ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റവും പ്രതിരോധിക്കാനുള്ള ആയോധന കലയാണിത്.
8: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സെനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പാട്ട് കേട്ട് ഒരുമിച്ച് ഡ്രൈവ് ചെയ്ത് വൈബ് ചെയ്യുന്ന സമയമാണ്. കൂടിയുള്ളത് ഹഫിയാണ്. ഇത് ടെക് ടോക്കിന്റെ ഡ്രൈവ് ആണ്. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിലോട്ട് പോകേണ്ട സമയമായിട്ടുണ്ട്. നമ്മൾ നോർമലി ഒരു സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ ആദ്യം സെർച്ച് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കും, പിന്നെ വെബ്സൈറ്റിലോട്ട് പോകും, അങ്ങനെ വാങ്ങണം. ഒരുപാട് സ്റ്റെപ്സ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മറന്നേക്ക്. കാരണം പുതിയൊരു കാര്യം നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ഷോപ്പിംഗ് ഫീച്ചറാണ്. അതായത് ഇപ്പം സെലക്ടഡ് യൂസേഴ്സിന് ജെമിനായിലും ഗൂഗിൾ സെർച്ചിലും AI മോഡിലും ഫ്ലിപ്കാർട്ട് പ്രൊഡക്ട്സ് കാണുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ഓപ്ഷൻ വരും. അതാണ് ബൈ ബട്ടൺ എന്ന് പറയുന്നത്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് ഫ്ലിപ്കാർട്ട് വെബ്സൈറ്റ് വരെ ഓപ്പൺ ചെയ്യേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. AI ഇന്റർഫേസിൽ തന്നെ ഫ്ലിപ്കാർട്ട് ബ്രാൻഡഡ് ചെക്ക്ഔട്ട് ഫ്ലോ വരും. സംഭവം ഇൻട്രസ്റ്റിംഗ് അല്ലേ? അത് മാത്രമല്ലാണ്ട് ഒരു എളുപ്പ പണി കൂടിയിട്ടാണത്. ബട്ട് ഈ ഒരു ഫീച്ചറിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് ടെസ്റ്റിംഗ് സ്റ്റേജിലാണ്, എല്ലാവർക്കും അവൈലബിൾ അല്ല. സ്മാർട്ട് ഫോൺസ്, ഇലക്ട്രോണിക്സ്, മൊബൈൽ ആക്സസറീസ് പോലെ ലിമിറ്റഡ് പ്രൊഡക്ട്സിൽ മാത്രമാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് റൈറ്റ് നോ ഇത് എല്ലാവർക്കും അവൈലബിൾ അല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി ഒരു ഒക്ടോബർ ആവുന്ന സമയത്ത് എല്ലാവരുടെ കയ്യിലോട്ടും ഇത് എത്തും എന്ന് കൂടിയിട്ട് റിപ്പോർട്ട്സുകൾ പറയുന്നുണ്ട് കേട്ടോ. ബേസിക്കലി AI ഇപ്പം നമ്മളിടയിൽ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു തരുകയാണ്. പക്ഷേ ഇനി ചെയ്യാൻ പോകുന്നത് ഇതാ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഹെൽപ്പിലോട്ട് പോവാം എന്നുള്ള ഒരു പുതിയ ഫീച്ചറാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഇതിന്റെ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ സൂൺ തന്നെ ഞാൻ ടെക്ടോക്കിൽ പറഞ്ഞതായിരിക്കും. തൽക്കാലം ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ട്രാക്കിലൂടെ പോവാണ്. കൂടെയുള്ളത് ഹഫീസ് ആണ്. ഇത് ടെക്ടോക്കിന്റെ ടൈം ആണേ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
4: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
5: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയൻഡ് കമ്പനി.
4: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം. NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
6: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

നമ്മുടെ കൂട്ടത്തിലൊക്കെ ചില ആളുകൾ ഉണ്ടാവും കോൾ ചെയ്യാൻ മടിയുള്ള ആളുകൾ. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഒന്ന് റിസർവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോൾ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോൾ ചെയ്യാതെ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനുമായിട്ടാണ് ദാ ഗൂഗിൾ വന്നിട്ടുള്ളത്. അതിലോട്ടാണ് പോകാൻ പോകുന്നത്. ബാക്ക് ടു അവർ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണേ. ചിലപ്പോ ഹലോ പറയുന്നത് നമ്മളായിരിക്കും, പക്ഷേ ഫോൺ വിളിക്കുന്നത് ജെമിനി ആണെങ്കിലോ അടിപൊളിയാവൂലേ. ഫോൺ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മടിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് ഗൂഗിൾ ജെമിനിയുടെ പുതിയൊരു ഫീച്ചർ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൾ ഫോർ മീ എന്നാണ് ഈ ഒരു ഓപ്ഷന്റെ പേര് വരുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഷോപ്പിൽ വിളിച്ച് നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കണം. അതും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ടേബിൾ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെന്റ് റീസ്കെഡ്യൂൾ ചെയ്യണം. ഇതൊക്കെ ജെമിനിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടിയിട്ട് AI തന്നെ ബിസിനസ് കോൾ ചെയ്ത് കാര്യങ്ങൾ സംസാരിച്ച് ചോദിച്ചറിയും. സംഭവരസല്ലേ. അതും പോരാഞ്ഞിട്ട് ഈ കോൾ കണക്ട് ആവുന്ന സമയത്ത് ജെമിനി തന്നെ AI അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഓട്ടോമേറ്റഡ് ഫോൺ മെനുസ് നാവിഗേറ്റ് ചെയ്യും, ഹോൾഡിൽ വെയിറ്റ് ചെയ്യും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് ട്രാൻസ്ക്രിപ്റ്റ് കോൺവെർസേഷൻസ് ഫോളോ ചെയ്യാൻ പറ്റും. അതും അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കോൾ ടേക്ക് ഓവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയിട്ടുണ്ട്. ടു ബി ഓണസ്റ്റ്, എനിക്ക് ഒരു അപ്ഡേറ്റ് ഒക്കെ അറിഞ്ഞ സമയത്ത് ആഹാ ഇത് കൊള്ളാലോ, ഈ കോൾ ചെയ്യാൻ മടിയുള്ള ആളുകൾക്കൊക്കെ പറ്റിയൊരു ഓപ്ഷൻ ആണെന്ന് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഇതിന് വേറൊരു ക്യാച്ച് എന്ന് പറയുന്നത്, റൈറ്റ് നൗ ഈ ഒരു ഫീച്ചർ US മാത്രമാണ്. അതും ജെമിനി പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ഉള്ള എലിജിബിൾ Pixel 11 യൂസേഴ്സിനാണ് എക്സ്പെരിമെന്റൽ ആയിട്ട് ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് നോക്കാം ഫ്യൂച്ചറിൽ ഇത് ആർക്കൊക്കെ വരും, എങ്ങനെയൊക്കെ വരും എന്നൊക്കെ. ഈ കോൾ ഫോർ മീയുടെ ഓപ്ഷൻ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ട്രാക്കിലോട്ട് പോകുമ്പോഴാണ് പാട്ട് കേട്ട് വൈബ് ചെയ്തിരിക്കുന്ന സമയത്ത് അടുത്തൊരു ടെക് അപ്ഡേറ്റുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും. ഇത് നിങ്ങളുടെ ഫേവറേറ്റ് ടെക് ഷോ, ആൻഡ് സ്റ്റേ ട്യൂൺ ടു റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
2: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500-4998.
4: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
5: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
4: UNCC ഹോൾ 5 എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
5: ബുക്കിംഗ് ഇൻ കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455-7730 ഓർ 5009-5454.
4: വിസിറ്റ് www.kidsexpo.qa.
6: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
7: യു ആർ ലിസ്ണിംഗ് ടു
6: ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
8: ചെന്നൈ ബീറ്റ്സ്
9: എന്താ പോതുമാക്കുള്ളണ്ട്.

ടെക് ലവേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ ഇപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഡോട്ട്സിനെ പറ്റിയിട്ടാണ്, അതും കളർഫുൾ ആയിട്ടുള്ള മൂന്ന് ഡോട്ട്സിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ആ ഡോട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ബാക്ക് ടു അവർ ഷോ, ഇത് ടെക് ടോക്ക് ആണ്, കൂടെ ഉള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. ഗൈസ്, ഓപ്പൺ ആയി ഡൗട്ട്സ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് ടാസ്ക് ചെയ്ത് തരാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഓൾവേസ് ഓൺ പേഴ്സണൽ AI ഏജന്റ് ആണ്. ഇപ്പം നമ്മൾ ചാറ്റ് GPT ചോദിക്കുന്നത് നമുക്ക് ആൻസർ കിട്ടുന്നത് അങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഡൗട്ട്സിനോട് നമുക്ക് പറയാം ഈ ഒരു ടാസ്ക് നീ ഹാൻഡിൽ ചെയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തമായിട്ട് ആ ടാസ്ക് അത് ഹാൻഡിൽ ചെയ്യും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെയിൽ നോക്കിയിട്ട് അതിന് റിപ്ലൈ കൊടുക്കാൻ പറയുകയാണെങ്കിൽ ആ ഒരു മെയിൽ ചെക്ക് ചെയ്തിട്ട് അതിന് റിപ്ലൈ കൊടുത്തിട്ട് അതിന് ഇനി എന്തെങ്കിലും ഫോളോ അപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അതും നമ്മുടെ ഈ ഒരു 3 ഡൗട്ട്സ് ചെയ്യും. അതും അല്ലെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ് റിസർവേഷൻ ചെയ്യണം, ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യണം, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം, ഈവൻ മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ഉള്ള വർക്ക് ആണെങ്കിലും ഡൗട്ട്സ് അത് സിംപ്ലി ഹാൻഡിൽ ചെയ്യും. ഈ ഡൗട്ട്സിന്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൗട്ട്സിന് സ്വന്തമായിട്ട് ക്ലൗഡ് കമ്പ്യൂട്ടറും ബ്രൗസറും ഉണ്ട്. കണക്റ്റഡ് ആപ്സ് യൂസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ടാസ്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര സിംപ്ലി പറ്റും. ഓപ്പൺ ആയി പറയുന്ന ഒരു കാര്യം, 4000+ ആപ്സുമായിട്ട് കണക്ട് ചെയ്യാൻ ഈ ഡൗട്ട്സിന് കഴിയുമെന്നാണ്. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത, നമ്മുടെ നോർമൽ ചാറ്റ് ബോട്ട് പോലെ ചാറ്റ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആക്കില്ല, അസൈൻഡ് ആയിട്ടുള്ള ഗോളിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് യൂസർ ഫീഡ്ബാക്കിൽ നിന്ന് ലേൺ ചെയ്ത് നമ്മുടെ വർക്കിംഗ് സ്റ്റൈൽ മനസ്സിലാക്കുവാനും ഈ ഡൗട്ട്സ് ഡിസൈൻഡ് ആണ്. ആൻഡ് ഡൗട്ട്സ് ഈസ് പവേർഡ് ബൈ GPT-6 Astra, ഓപ്പൺ ആയിട്ട് തന്നെ അഡ്വാൻസ്ഡ് മോഡലാണ്. ആൻഡ് ഇതിന്റെ അവൈലബിലിറ്റി നോക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ഒന്നും എല്ലാവർക്കും അവൈലബിൾ ആവില്ല, റോൾ ഔട്ട് ഗ്രാജുവലി ആയിരിക്കും. എലിജിബിലിറ്റി ആൻഡ് പ്ലാൻ മാർക്കറ്റ് ഒക്കെ അനുസരിച്ചായിരിക്കും അവൈലബിലിറ്റി ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. ഇത് ലോഞ്ച് ചെയ്തിട്ടായിരുന്നത് September 29 ആയിരുന്നു. അപ്പം ഏകദേശം ഓപ്പൺ ആയി ഡൗട്ട്സിന്റെ കാര്യം മനസ്സിലായിട്ടില്ലേ? ദാ ഇതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നൈസ് ആയിട്ട് സ്കൂട്ടാവുകയാണ്. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്റ്റേ അപ്ഡേറ്റഡ് ആൻഡ് സ്റ്റേ ക്യൂരിയസ് ഓൾവേസ്. ഞാൻ നൈസ് ആയിട്ട് ബൈ പറയാണ്. സോ ഗൈസ്, ദീസ് ഈസ് യുവർ ടെക് ബഡി ഹഫീസ് സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് ടെക് ടോക്കിൽ നിന്ന്. അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് ആവട്ടെ. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഗൈസ്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
2: അതെന്താ പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
6: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
7: Now? We still have time for the festive season.
6: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
8: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
9: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
8: എസ്സെൻസ്, അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500499.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: கத்தர்லே ஏற்றும் வழியா ஷாப்பிங் மாமாங்கம் இதா மர்சா மண்டே ஷாப்பிங் ஃபெஸ்டிவல். எல்லா டிபார்ட்மெண்டிலும் அம்பரிப்பிக்கிற கிடிலன் ஆஃபர். கார்மெண்ட்ஸினும் ஃபுட்வேர்களுக்கும் ஃபிளாட் 30% விலக்குறவு. ஒற்ற திவசம் அக்டோபர் 5 கத்தர் இதுவரை காணாத ஷாப்பிங் விஸ்மயம். அக்டோபர் 5 நேரே போகும் நீங்களுடைய அடுத்துள்ள மர்சா ஹைப்பர் மார்க்கெட்டிலேக்கு. ஈ ஆஃபர் மர்சையுட எல்லா அவுட்லெட்டிலும் லபியம். மர்சா, பி ஃப்ரெஷ், பி யூ.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
4: എസ്സെൻസ് അബൂ സിദ്ര മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500499.

0: വചനങ്ങളിലൂടെ.
1: സദ്വൃത്തയായ ഭാര്യയാണ് ഐഹിക വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: Abu Sidra Model, drive the dream. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ രണ്ട് 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
4: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 ഐഫോൺ 18 പ്രോ മാക്സ് ബർഗണ്ടിയും. ഓഫർ 2027 മാർച്ച് 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
3: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
5: ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
4: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കം ഇതാ മർസ മൺഡി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അമ്പരിപ്പിക്കുന്ന കിടിലൻ ഓഫർ. ഗാർമെന്റ്സിനും ഫുട്വെയറുകൾക്കും ഫ്ലാറ്റ് 30% വില കുറവ്. ഒറ്റ ദിവസം ഒക്ടോബർ 5 ഖത്തർ ഇതുവരെ കാണാത്ത ഷോപ്പിംഗ് വിസ്മയം. ഒക്ടോബർ 5 നേരെ പോകൂ നിങ്ങളുടെ അടുത്തുള്ള മർസ ഹൈപ്പർ മാർക്കറ്റിലേക്ക്. ഈ ഓഫർ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. മർസ, ബി ഫ്രഷ്, ബി യു.
5: സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സർ.
6: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൺ ആണ്.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Abu Sidra Mall, drive the dream. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
2: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 iPhone 18 Pro Max ബർഗണ്ടിയും. ഓഫർ 2027 March 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
1: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബു സിദ്ര മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500499.

0: சித்தர்லே ஏற்றும் வழியா ஷாப்பிங் மாமாங்கம் இதா மர்சா மண்டே ஷாப்பிங் ஃபெஸ்டிவல். எல்லா டிபார்ட்மெண்ட்டிலும் அம்பரிப்பிக்கிற கிடிலன் ஆஃபர். கார்மெண்ட்ஸினும் ஃபுட்வேர்களுக்கும் ஃபிளாட் 30% விலக்குறவு. ஒற்ற திவசம் அக்டோபர் 5 கத்தர் இதுவரை காணாத ஷாப்பிங் விஸ்மயம். அக்டோபர் 5 நேரே போகும் நீங்களுடைய அடுத்துள்ள மர்சா ஹைப்பர் மார்க்கெட்டிலேக்கு. ஈ ஆஃபர் மர்சையுடைய எல்லா அவுட்லெட்டிலும் லபியம். மர்சா, பி ஃப்ரெஷ், பி யூ.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സറൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സറൻസ്.
1: എസ്സറൻസ്, അബൂ സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
3: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
4: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
3: UNCC ഹോൾ 5 എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
4: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455 7730 ഓർ 5009 5454.
3: വിസിറ്റ് www.kidsexpo.qa.
5: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
6: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
7: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
8: ഹായ്, ഞാൻ സോണ നായർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

0: सुनो 91.7 FM Qatar's favorite radio station.
1: Abu Sidra Molil, drive the dream. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ രണ്ട് 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
2: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 ഐഫോൺ 18 പ്രോ മാക്സ് ബർഗണ്ടിയും. ഓഫർ 2027 മാർച്ച് 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
1: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
3: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
4: എസ്സെൻസ് അബു സിദ്ര മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മതർ ഖദീം. കോൾ 5500498.
6: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
7: ടെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
6: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ടെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: விடுறாராயம்மா.
1: Radio Suno 91.7 FM, Qatar's favorite radio station.
2: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണ വില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
4: Now? We still have time for the festive season.
3: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
5: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
6: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
5: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500499.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ഓണസദ്യ റെഡിയാണ്. പായസം ഇടുന്ന
2: ദസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ദസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 8000786, വാട്സ്ആപ്പ് 7405055, ഓർ വിസിറ്റ് bima.com.qa. ഖിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കം ഇതാ മർസ മൺഡേ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അമ്പരിപ്പിക്കുന്ന കിടിലൻ ഓഫർ. ഗാർമെന്റ്സിനും ഫുട്വെയറുകൾക്കും ഫ്ലാറ്റ് 30% വില കുറവ്. ഒറ്റ ദിവസം ഒക്ടോബർ 5 ഖത്തർ ഇതുവരെ കാണാത്ത ഷോപ്പിംഗ് വിസ്മയം. ഒക്ടോബർ 5 നേരെ പോകൂ നിങ്ങളുടെ അടുത്തുള്ള മർസ ഹൈപ്പർ മാർക്കറ്റിലേക്ക്. ഈ ഓഫർ മർസയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യം. മർസ, ബി ഫ്രഷ്, ബി യു.
3: Hi, I'm Sujaya Chichiana.
0: You're listening to
3: Radio Suno 91.7.

0: വചനങ്ങളിലൂടെ
1: അറിയുക, ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: വെറും 100 കത്തറിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ രണ്ട് 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
1: കൂടാതെ 100,000 ഖത്തറിയാൽ ക്യാഷ് പ്രൈസുകളും 10 ഐഫോൺ 18 പ്രോ മാക്സ് ബർഗണ്ടിയും. ഓഫർ 2027 മാർച്ച് 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
0: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
2: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ഹിലാൽ ലുലുവിന് സമീപം സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
6: ഹായ്, ഞാൻ നിരഞ്ജ് മണിമല രാജു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: கத்தர்லே ஏற்றும் வழியா ஷாப்பிங் மாமாங்கம் இதா மர்சா மண்டே ஷாப்பிங் ஃபெஸ்டிவல். எல்லா டிபார்ட்மெண்டிலும் அம்பரிப்பிக்கிற கிடிலன் ஆஃபர். கார்மெண்ட்ஸினும் ஃபுட்வேர்களுக்கும் ஃபிளாட் 30% வில குறைவு. ஒற்ற திவசம் அக்டோபர் 5 கத்தர் இதுவரை காணாத ஷாப்பிங் விஸ்மயம். அக்டோபர் 5 நேர போகும் நீங்களுடைய அடுத்துள்ள மர்சா ஹைப்பர் மார்க்கெட்டிலேக்கு. ஈ ஆஃபர் மர்சையுடைய எல்லா அவுட்லெட்டிலும் லபியம். மர்சா, பி ஃப்ரெஷ், பி யூ.
3: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
4: Now? We still have time for the festive season.
3: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advanced booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
5: പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
6: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്റെ ചെലവ് വേണ്ടേ?
7: ആകെ സെഡാണ് മോനെ.
8: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
6: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫൂൺ, മദ് ഗൂത്ത്.
9: അടി ആത്തുക്കുള്ള

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Uridu TV channel number 911.
3: ഓണസദ്യ റെഡിയാണ്. പായസം ഇവിടുന്ന
4: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
4: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
5: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
4: എസ്സെൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.
6: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: सुनो 91.7 FM कतर्स फेवरेट रेडियो स्टेशन
1: अबू सिद्रा मोलिल ड्राइव द ड्रीम വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ രണ്ട് 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
2: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 ഐഫോൺ 18 പ്രോ മാക്സ് ബർഗണ്ടിയും. ഓഫർ 2027 മാർച്ച് 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
1: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
3: ഓണസദ്യ റെഡിയാണ്, പായസം എവിടുന്ന?
2: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബു സിദ്ര മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മതർ ഖദീം. കോൾ 5500-4998.
5: You're listening to Radio Suno 91.7.

0: It's time for Top 10.
1: എന്തൊക്കെ പ്രതീക്ഷകളായിട്ട് തുടങ്ങിയ ഒരു വർഷമാണ് അല്ലേ? ഒന്ന് ഓർത്തു നോക്കി, 10-ാമത്തെ മാസത്തിലാണ് നമ്മളിങ്ങനെ നിൽക്കണേ. ഇനിയിപ്പോ 2 മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ 2026 എന്തായാലും ഒരു വർഷം കൂടെ കഴിയാനായിട്ട് പോകുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരു വർഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഏത് വർഷമായിക്കോട്ടെ ഏത് ദിവസമായിക്കോട്ടെ

ഏതൊരു ടൈം ആയിക്കോട്ടെ, നമ്മൾ ആ ഒരു സമയത്തെക്കുറിച്ച് ഓർത്തൊന്നും റിഗ്രറ്റ് ചെയ്യരുത്. ബിക്കോസ് എല്ലാ സംഭവങ്ങൾക്കും, ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പിറകിൽ ഒരു സ്റ്റോറി ഉണ്ടാവും. അതിന് നമ്മളെ പഠിപ്പിക്കാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും, നമുക്ക് എന്തെങ്കിലും രീതിയിലൊരു ഗെയിനിങ് ഉണ്ടാവും. അത് മാത്രം ഓർത്താൽ മതി. സോ വീക്കെൻഡ് വൈബാക്കാൻ പോവാണ്, കളറാക്കാൻ പോവാണ്, സെറ്റ് ആക്കാൻ പോവുകയാണ്. ടോപ് ടെൻ നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ. അസ്സലാമു അലൈക്കും, സലാം അൻ ദിൽസേ, നമസ്തേ, അൻപുടൻ വണക്കം, വെൽക്കം ടു ടുഡേയ്സ് ടോപ് ടെൻ വിത്ത് മീ ചിച്ചി.

സോ ടോപ് ടെൻ ആക്ച്വലി ഒരു വീക്കെൻഡ് വൈൻഡപ്പാണല്ലോ. അപ്പൊ ഞാൻ എടുത്തു ഇന്ന്, അതായത് വീക്കെൻഡൊക്കെ ഏകദേശം വൈൻഡപ്പ് എയർ ആകുന്ന ഒരു ടൈമിലാണല്ലോ ആ ഒരു ലാപ്പിലാണല്ലോ ടോപ് ടെൻ ഓൺ ആവുന്നത്. അപ്പൊ ഞാൻ എടുത്തു ടോപ് ടെൻ എന്ന് ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് തുടങ്ങാം എന്നുള്ളത്, ബിക്കോസ് ഈ ഒരു പാട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യും. അതായത് ടു ദ ഹാർട്ട് അങ്ങനെയുള്ളൊരു പാട്ടാണ്. ആക്ച്വലി പർവതീഷാണ് ഈ ഒരു പാട്ട് ചെയ്തിരിക്കുന്നത്. പർവതീഷ് നമുക്ക് വളരെ പ്രിയപ്പെട്ടൊരു പേരാണ്. ആള് ചെയ്ത പാട്ടുകളെക്കുറിച്ചൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഴ എന്നുള്ള മൂവി മാത്രം ലാസ്റ്റ് ഓർത്താൽ മതി. അയ്യോ ആ ഒരു കൂടെ പിറന്നവർ എന്നുള്ള പാട്ട്, മകനെ എന്നുള്ള ട്രാക്ക്, അതൊക്കെ ഭയങ്കരമായിട്ട് അതിൻ്റെ മിക്സൊക്കെ ലൈക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ഹിറ്റ് ചെയ്യും. ഇപ്പോൾ കൂടെ പിറന്നവർ എന്നുള്ള പാട്ട് സൂര്യ സന്തോഷമാണ് പാടിയത്, പക്ഷേ പർവതീഷാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ. ഭയങ്കര ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റ് ചെയ്തൊരു പാട്ടാണ്. സോ ഇതേ പർവതീഷ് തന്നെയാണ് ഈ ഒരു പാട്ട് ചെയ്തിരിക്കുന്നത്. തീരാന്നുള്ളൊരു പാട്ടാണ്, രസമുള്ളൊരു പാട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ നമുക്ക് ഇരുന്ന് അങ്ങനെ കേൾക്കാൻ പറ്റുന്നൊരു പാട്ട്. അപ്പം ഞാൻ അടുത്ത് നമുക്ക് ഭയങ്കര ഒരു മെലോ മോഡിൽ അങ്ങോട്ട് തുടങ്ങി അവസാനം ക്ലാസ്സിൽ കൊണ്ടു നിർത്താന്നുള്ളത്. ഓക്കെ, സോ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഇത് വരുന്നുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമ്പർ 10.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunam.
2: സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
4: അബു സിദ്രമോളിൽ ഡ്രൈവ് ദ ഡ്രീം. വെറും 100 ഖത്തർ റിയാലിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ റാഫിൽ കൂപ്പണിലൂടെ 2026 ടൊയോട്ട ലാൻഡ് ക്രൂയിസർ GXR വൈറ്റ് കളർ സ്വന്തമാക്കാം.
2: കൂടാതെ 100,000 ഖത്തർ റിയാൽ ക്യാഷ് പ്രൈസുകളും 10 iPhone 18 Pro Max ബർഗണ്ടിയും. ഓഫർ 2027 March 16 വരെ. അബു സിദ്ര മോളിൽ നിന്നും ഷോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കാർ ഡ്രൈവ് ചെയ്യൂ.
4: ഡ്രൈവ് ദ ഡ്രീം ഓൺലി അറ്റ് അബു സിദ്ര മോൾ.
5: ഞാൻ ഷെയ്നികം.
6: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൊള്ളാം.

വീക്കെൻഡ് വൈബ് കളറാക്കി പോകുമ്പോഴേക്കും ബാക്ക് ടു ടോപ് ടെൻ ചിച്ചുവാണ് ഇവിടെ ഇങ്ങനെ കൂടിയുള്ളത്. ഓൺ യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കൽ ഹോട്ട് ലൈൻ. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇവരുടെ രണ്ടുപേരുടെ പാട്ടുകൾ ഞാനിങ്ങനെ ഒന്നിച്ച് കേൾക്കുന്നത്. എന്തായാലും വൈബാണ്, രസമാണ്. കഴിഞ്ഞൊരു വീക്കെൻഡിൽ കളറാക്കാൻ പറ്റിയ, അല്ലെങ്കിൽ കഴിഞ്ഞൊരു വീക്കെൻഡ് കളറാക്കിയ, മേ ബി ഇപ്പോൾ ആ ഒരു പാട്ടിൻ്റെ മോഡിലേക്ക് ഇങ്ങനെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ ഇതൊരു ഒരു എന്താ പറയുക, ഒരു സെക്കൻഡ് ഇൻട്രോ ആയി മാറട്ടെ അല്ലേ. പാട്ട് ഇപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ രണ്ട് പാട്ടുകളും റിവിസിറ്റ് ചെയ്യുക. സംഗതി കളറാണ്. ഈ രണ്ട് പേരുകളും നമുക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പേരുകളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫെജോ, ഓഫ് കോഴ്സ്, ഫെജോ എന്നുള്ള പേരും ദെൻ ഡാബ്സിയുടെ പാട്ടുകളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവർ രണ്ടുപേരുടെയും ഓരോ പാട്ടുകൾ വെച്ച് ട്രാക്കിൽ വെച്ച് ഇങ്ങനെ ഔട്ടായിട്ടുണ്ട്. ഫെജോയുടെ കിബിർ എന്നൊരു ട്രാക്കാണ്, രസമാണ് കേട്ടോ. ലൈക്ക് ഭംഗിയുണ്ട് കേട്ടിരിക്കാനായിട്ട്. അതായത് ആ ഒരു വൈബുള്ള ഫെജോയുടെ ഒരു വൈബുണ്ടല്ലോ, ആ ഒരു വൈബ് ഇങ്ങനെ നമുക്ക് കിട്ടുന്നൊരു പാട്ടാണ്. അത് അതേപോലെ തന്നെ ഡാബ്സിയുടെ മിയ എന്നുള്ളൊരു ട്രാക്കും വന്നിട്ടുണ്ട്. അതും രസമുണ്ട്, ഒരു ഇൻഡിപെൻഡൻറ് ട്രാക്കാണ് ഇത് രണ്ടും. ഈ രണ്ട് പാട്ടുകളും ഇൻഡിപെൻഡൻറ് പാട്ടുകളാണ്, പക്ഷേ എന്താ പറയുക, രസമുണ്ട്. ആ ഒരു നമ്മളിപ്പോഴത്തെ ഒരു ജെൻസി മോഡിൽ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് മോഡിൽ കേൾക്കാൻ പറ്റിയ, വൈബ് ചെയ്യാൻ പറ്റിയ, വീക്കെൻഡിൽ വൈബ് ചെയ്യാൻ പറ്റിയ പാട്ടുകളാണ്. അപ്പം ഞാൻ എടുത്തു ആ രണ്ട് പാട്ടുകൾ ഒന്നിച്ച് നമുക്കിങ്ങോട്ട് കേട്ടാലോ. വൈബ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ ദി പ്ലേ ലിസ്റ്റ് ഓൺ ആണ്. രണ്ട് കിടുക്കൻ പാട്ടുകൾ, ഒന്ന് ഫെജോയുടെ പാട്ടും ഒന്ന് ഡാബ്സിയുടെ പാട്ടും ബാക്ക് ടു ബാക്കായി. യെസ്, ടോപ്പ് ടെൻ പ്ലേ ലിസ്റ്റ് ഓൺ ആണ്. വൈബാണ്, സെറ്റാണ്, കളറാണ്, ചിച്ചാണ്. കൂടെ കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമ്പർ 9.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
0: എസ്സൻസ് അബു സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020.

ചില സിനിമകൾ അതിന്റെ ആ ഒരു ലൈക്ക് എന്താ പറയുക, ആ സിനിമയെ കുറിച്ചുള്ള ഒരു അപ്ഡേഷൻ വരുമ്പോഴേക്കും നമ്മളിങ്ങനെ നോക്കിയിരിക്കും, വേറെ ഒന്നും കൊണ്ടല്ല, അത് എങ്ങനെയുണ്ടെന്നുള്ള ഒരു മാർക്കിടാൻ വേണ്ടിയിട്ടാ, വിലയിരുത്താൻ വേണ്ടിയിട്ടാ. ബിക്കോസ് ആ ഒരു വ്യക്തിക്ക് സിനിമയുമായിട്ടോ അല്ലെങ്കിൽ സിനിമാ മേഖലയുമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാവും. ബാക്ക് ടു ടോപ് ടെൻ ചിച്ചു ആണ് ഇവിടെ ഇങ്ങനെ കൂടെയുള്ളത്. ഓൺ യുവർ ഹാപ്പിനെസ് ആൻഡ് മ്യൂസിക്കൽ ഹോട്ട്ലൈൻ. ജെയ്സൺ സഞ്ജയ് എന്നുള്ള പേര് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നൊരു പേരാണ്. യെസ്, അത് തന്നെ, ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി ദളപതി വിജയുടെ മകൻ. ആളൊരു സിനിമ ചെയ്യുന്നു, ഡയറക്ട് ചെയ്യുന്നു എന്നൊരു അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ടുള്ളൊരു കാത്തിരിപ്പുണ്ടായിരുന്നില്ല. പിന്നീട് കുറേയധികം കാര്യങ്ങൾ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി, അത് ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായി. എന്തായാലും സിനിമയിലേക്ക് മാത്രം വരുമ്പോൾ, സിഗ്മ എന്നുള്ള മൂവി, അപ്പം മൂവിയുടെ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ പതിയെ പതിയെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞൊരാഴ്ച വൈവാക്കിയ, കത്തിച്ച സിഗ്മയിലൊരു പാട്ടാണ് നമ്മളിതേക്ക് കേൾക്കാൻ പോകുന്നത്. തമനസ് മ്യൂസിക് ആണ്. തമൻ്റെ മ്യൂസിക് എന്ന് പറയുമ്പോൾ തന്നെ ലൈക്ക് ആ ഒരു വൈബ് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് പേര് സുലോചന എന്നാണ് ഈ ഒരു പാട്ടിൻ്റെ പേര്. ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കിടുക്കൻ പാട്ട്, ഒരു വൈബ്രൻ്റ് പാട്ട്. എന്താ പറയുക, തമിഴ് സിനിമകളിലൊക്കെ എന്താ, അല്ലെങ്കിൽ ഒരു വിജയ് സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കിടുക്കൻ ഡാൻസ് ആയിട്ടും ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പാട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും മൂവി റിലേറ്റഡ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ പതിയെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ക്രിറ്റിക്സൊക്കെ ഒരുപാട്, അതായത് മൂവി ക്രിറ്റിസൈസ് ചെയ്ത് ഒരുപാട് കമൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട്. റിവ്യൂസൊക്കെ ഇങ്ങനെ വരുന്നു. ജെയ്സൺ സഞ്ജയ്ക്ക് മാർക്കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈം കൂടെയാണ് ഇപ്പം. എന്തായാലും ഈ ഒരു പാട്ട് നമുക്കിങ്ങോട്ട് കേൾക്കാം. ഒരു കാര്യം ഉറപ്പാണ്, പാട്ട് വേറെ ലെവലാണ്. ഈ ഒരു വൈബ് പാട്ടായാലോ ചിച്ചു കണക്കൂടെ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മോർണിംഗ് സവാരി. ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
2: ആൻഡ് ലുലു hypermarkets supermarkets and department stores where the world comes to shop just feel like you
3: ഹായ് നമസ്കാരം, ഞാൻ കൈലാഷാണ്.
4: അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: ചെന്നൈ ബീറ്റ്സ്
6: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
7: എന്താട്ടോ പോതുമാക്കളുണ്ട്.

ഈ ഒരു പേര് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓക്കെ ഒരു ഒരു കിടുക്കൻ ഐറ്റം ഉണ്ട് എന്നൊരു ഫീല് തരുന്നൊരു പേരാണ് ഹിപ് ഹോപ്പ് തമിഴ. അപ്പോൾ അവരുടെ ഏറ്റവും പുതിയൊരു പാട്ട് ഇവിടെ റിലീസായിട്ടുണ്ട്. ആ ഒരു പാട്ടാണ് ഇനി നമ്മൾ ടോപ് ടെണിൽ കേൾക്കാൻ പോകുന്നത്. ബാക്ക് ടു മൈ ഷോ, ചിച്ചു ആണ് ഇവിടെ ഇങ്ങനെ കൂടെയുള്ളത്. മീസയെ മുറുക്ക് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ടിലേക്ക് ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു സിനിമയിലെ പാട്ടുകളൊക്കെ ഇപ്പോൾ ഓറ പത്തൊക്കെ പത്ത് ഓറ ഇപ്പോൾ ഒരു ഒരു ഒരു ലൈക്ക് നമ്മളൊക്കെ ഡേ ടു ഡേ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓറ പത്തൊക്കെ പത്താണെങ്കിലും 1000 ഓറയാണെന്നുണ്ടെങ്കിലും ഓറയെക്കുറിച്ച് കൂടുതൽ നമ്മളെ സംസാരിക്കാനായിട്ട് പ്രേരിപ്പിച്ച രണ്ട് പാട്ടുകളാണ്. അപ്പോൾ എന്നാലും ഈ ഒരു മീസയെ മുറുക്ക് സെക്കൻഡ് പാർട്ടിൽ അടുത്തൊരു പാട്ട് ഇങ്ങനെ ഔട്ടായിട്ടുണ്ട്. ലോജിക് ലോജിക് എന്നാണ് ഈ ഒരു പാട്ട്. ആ ഒരു ടേം ചില പാട്ടുകളിലെ ചില ടേമുകൾ അതുകൊണ്ട് നമുക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല, പക്ഷേ എങ്കിലും ആ പാട്ടൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അത് വൈറലായി ട്രെൻഡിങ് ആയി കഴിയുമ്പോഴേക്കും ആഹാ കൊള്ളാലോ എന്നൊരു ഫീല് നമുക്ക് കിട്ടാറുണ്ട്. എന്നാലും ഈ ഒരു പാട്ട് രസമുണ്ട്. ഹിപ്പ് ഹോപ്പ് തമിഴയുടെ പാട്ടുകൾ എന്ന് പറയുമ്പോഴേക്കും പൊതുവെ ഈ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് പാട്ടുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ എന്താ പറയുക, എല്ലാ പാട്ടുകളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നോ എല്ലാ പാട്ടുകളും എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആവണമെന്നില്ല. ബട്ട് സ്റ്റിൽ ഈ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ മാറ്റങ്ങൾക്കനുസരിച്ച് പാട്ടുകളിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാലും ഈ പാട്ട് രസമുണ്ട്, നമുക്ക് ആ ഒരു ട്രാക്കിലേക്ക് അങ്ങോട്ട് പോയാലോ. വീക്കെൻഡിൽ വൈബായിട്ട് കേൾക്കാൻ പറ്റിയ ഒരു ട്രാക്ക് ദേ വരുന്നുണ്ട്, ഹിപ്പ് ഹോപ്പ് തമിഴയുടെ മ്യൂസിയം വർക്ക് സെക്കൻഡ് പാർട്ടിലെ പാട്ട്. സ്റ്റേ ട്യൂൻഡ്. നമ്പർ 6.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ലുലു സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
0: You are listening to Radio Suno.

0: It's time for Top 10.
1: കഴിഞ്ഞ കുറച്ചധികം നാളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ സംസാരിച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമ, ആ ഒരു സിനിമയിലെ പാട്ടുകൾ ഔട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ സിനിമ കൂടെ ഇങ്ങനെ വന്നാൽ മതി, ആ ഒരു പോയിന്റിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ബാക്ക് ടു മൈ ഷോ ടോപ് 10 ആണ്. ചിച്ചു ആണ് ഇവിടെ ഇങ്ങനെ കൂടെയുള്ളത്.

0: ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ തരുമ്പോഴേക്കും തന്നെ പാട്ട് അല്ല സിനിമ എന്നുള്ളത് മനസ്സിലാക്കിയാണല്ലോ. ജയിലർ 2 ആണ് ഓഫ് കോഴ്സ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ജയിലർ 2. ജയിലറിന്റെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങി, അതിന്റെ ഒരു ഹാങ് ഓവറിൽ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്താണ് സെക്കൻഡ് പാർട്ടിന്റെ അപ്ഡേഷൻസ് ഒക്കെ വന്നത്. പിന്നീട് ഇങ്ങനെ ഒരു കാത്തിരിപ്പായിരുന്നു. ആ ഒരു കാത്തിരിപ്പിന്റെ അവസാനത്തിൽ ആപ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ ഒക്ടോബർ മാസം പകുതിയോടുകൂടി മൂവി തിയേറ്ററിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. പക്ഷേ രജനീകാന്ത് അനിരുദ്ധ് ഇവരുടെ ഒരു കോമ്പിനേഷൻ ഒരു സിനിമയിൽ വന്നു കഴിഞ്ഞാൽ മ്യൂസിക്കലിയും പാട്ട് അല്ലെങ്കിൽ മ്യൂസിക്കലിയും സിനിമ കളറായിരിക്കും, ആൻഡ് സിനിമാറ്റിക് ആയിട്ട് നോക്കിയാലും വൈബായിരിക്കും. ആ ഒരു ലൈക്ക് ഇനി സിനിമ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിലീസ് ആവുന്നൊരു കാത്തിരിക്കണം. പക്ഷെ പാട്ടുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഔട്ടാകുന്നുണ്ടായി. അപ്പൊ അങ്ങനെ കഴിഞ്ഞൊരാഴ്ച ജയിലർ 2-ലെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത രണ്ട് പാട്ടുകളാണ് കേൾക്കാൻ പോകുന്നത്. ഒന്ന്, ഈ ഒരു പാട്ട് കേൾക്കുമ്പോഴേ അറിയാം ഇത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് വേണ്ടി തന്നെയുള്ള പാട്ടാണെന്നുള്ളത്. വൺ സൺ വൺ മൂൺ എന്നുള്ള ആ ഒരു പാട്ട് നമ്മൾ കേൾക്കും. അതിന്റെ കൂടെ തന്നെ ബിന്ദാസ് എന്നുള്ളൊരു കിടുക്കൻ പാട്ടും ജയിലർ 2-ൽ നിന്ന് ഔട്ടായിട്ടുണ്ടായി. അപ്പോൾ ഈ രണ്ട് പാട്ടുകളാണ് നമ്മളത് ഈ ഒരു മണിക്കൂർ തുടങ്ങുമ്പോഴേക്കും ആദ്യമേ കേൾക്കാൻ പോകുന്നത്. സോ സെക്കൻഡ് അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല വൈബ് ഓറായിട്ട് വൈബോമാറ്റിക് ആയിട്ടുള്ള രണ്ട് പാട്ടുകൾ കേൾക്കാം അങ്ങ് ഞങ്ങളുടെ ഓർക്കാണ് അല്ലേ. അതാണ് ചിച്ചണക്കൂടെ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നമ്പർ 5.

0: പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ്. ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
1: Hi, ഞാൻ ജലജയാണ്.
2: കാട്ടുകുരുങ്ങി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങുന്നു പെണ്ണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

0: 8822 വയസ്സുള്ള ഒരു മനുഷ്യന്റെ കഥയുമായിട്ട് ഒരു സിനിമ വരുന്നു. ആ ഒരു സിനിമയിലെ പാട്ടാണിത്. ഇനി നമ്മൾ ടോപ് ടെന്നിൽ കേൾക്കാൻ പോകുന്നത് ചിച്ചാണ് കൂടിയുള്ളത്. ബാക്ക് ടു മൈ ഷോ. ഈ ഒരു സിനിമ ഏഴു കടൽ ഏഴു മല എന്നാണ് മൂവിയുടെ പേര്. നിവിൻ പോളി സിനിമയാണ്, ഒരു തമിഴ് മൂവിയാണ്. ഈ സിനിമയെ കുറിച്ചുള്ള അപ്ഡേഷൻസ് കുറച്ചധികം നാളുകളായിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ നിവിൻ പോളിയുടെ ഒരു തമിഴ് മൂവി എന്ന് പറയുമ്പോഴേക്കും ഓഫ് കോഴ്സ് നമ്മളൊക്കെ ശ്രദ്ധിക്കുമല്ലോ. പിന്നെ ഈ ഒരു ടൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ആവുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം 2026 എന്ന് പറയുന്നത് നിവിൻ ഇയർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അത്രയും ബോക്സ് ഓഫീസ് ഹിറ്റുകൾ തിരുത്തി എഴുതപ്പെട്ട ഒരു വർഷമാണ് നിവിൻ പോളി ഇയർ ആണിത്. അപ്പോൾ ആ ഒരു വർഷത്ത് തന്നെ ഈ ഒരു സിനിമ വരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. ലൈക്ക് അപ്ഡേഷൻസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഓരോ അപ്ഡേഷൻസും മിക്സഡ് ഒപ്പീനിയൻ റിവ്യൂസ് ഒക്കെ വരുന്നുണ്ടായി. എന്തായാലും നമ്മളിത് കേൾക്കാൻ പോകുന്നത് ഈ ഒരു സിനിമയിലെ പാട്ടാണ്, നമുക്കായ ഒരു വാനം എന്നുള്ളൊരു പാട്ട്. യുവൻ ശങ്കർ രാജയാണ് ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് യുവൻ ശങ്കർ രാജയും ആൻഡ്രിയയും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. എന്തായാലും വൈബുള്ള രസമുള്ള ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ആൻഡ് ഈ സിനിമയുടെ കഥ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മൂവിയുടെ ഗ്ലിംസ് ആയിക്കോട്ടെ, ബാക്കി വിഷ്വൽസ് ഒക്കെ ആയിക്കോട്ടെ, അതൊക്കെ സോഷ്യൽ മീഡിയ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതെല്ലാം കാണുമ്പോഴും നമുക്ക് ഇതേവരെ കണ്ടിട്ടില്ലാത്ത ഒരു സിനിമ, ആ ഒരു ഫീലാണ് കിട്ടുന്നത്. എന്തായാലും കൊള്ളാം, വൈബാവട്ടെ, കളറാവട്ടെ, സെറ്റാവട്ടെ, നേരെ പോകുന്നു നിവിൻ പോളി ഇയറിൽ നിവിൻ പോളിയുടെ ഒരു തമിഴ് മൂവിയിലെ പാട്ടിലേക്ക്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Number 3.

ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ ആണ് മൂവി. ഈ പാട്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, പാട്ടുകൾ ഭയങ്കര ഹീലിംഗ് ആണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എന്തൊക്കെ സിറ്റുവേഷൻസ് ആണെന്ന് പറഞ്ഞാലും ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഓക്കെ ആവാറുണ്ട്. ബാക്ക് ടു ടോപ് ടെൻ ചിച്ചുമാണ് കൂടിയുള്ളത്. വീക്കെൻഡ് നമ്മളിങ്ങനെ വൈബ് ആക്കി കളറാക്കി സെറ്റ് ആക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ മൂവിയിലെ പാട്ടാണ്. എൻ്റെ ഈ ഒരു പാട്ടിലെ സീൻ തന്നെ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. സംഗീതാണ് ഈ ഒരു സിനിമയിൽ നായകനായിട്ടുള്ളത്. സംഗീതം ഷറഫുദ്ദീൻ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സംഗീതിനെ ട്രീറ്റ് ചെയ്യുന്നൊരു നേഴ്സുണ്ട്. അപ്പോൾ ആ ഒരു കോൺവെർസേഷനും, സംഗീതം ആക്ച്വലി ലൈക്ക് കൈൻഡ് ഓഫ് കിടപ്പിലാണ്, പക്ഷേ എങ്കിലും ആളുകൾ പറയുന്നത് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ചുറ്റുമുള്ള ആളുകൾ പറയുന്നതും അങ്ങനെയുള്ള കുറേ, അതായത് ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ വയ്യാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, പക്ഷേ ചുറ്റുമുള്ള എല്ലാവരും പറയുന്നത് നമുക്ക് കേൾക്കാം. അപ്പോഴേക്കും അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അവർ പറയുന്ന ചില ഡയലോഗുകൾ നമ്മൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നത്, അതൊക്കെ ഈയൊരു ലൈക്ക് ഈ ഒരു പാട്ടിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ അത്രയും ടച്ചിങ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ദേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആൻഡ് സിനിമയെക്കുറിച്ച് ഓഫ്കോഴ്സ് മിക്സഡ് ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. എന്തായാലും ഈ ഒരു പാട്ട് രസമുണ്ട്. ഈ സിനിമയിലെ പാട്ടുകളൊക്കെ രസമുള്ള ഒരു പാട്ടാണ്. ഒരു കൈൻഡ് ഓഫ് ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണിത്. അങ്ങനെ കാണാനാണ് ആക്ച്വലി എനിക്കിഷ്ടം. എന്തായാലും ആ ഒരു പാട്ടിലേക്ക് നമുക്ക് അങ്ങോട്ട് പോവാം. രസമുള്ളൊരു പാട്ട്, ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു പാട്ട്. എല്ലാവരും സേഫായിട്ട് ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് പോസിറ്റീവ് ആയിട്ടിരിക്കട്ടെ. കേട്ട് കേട്ട് കൂട്ടുകൂടാം. Number 2.

ടോപ് ടെൻ വൈബായിട്ട് കളറായിട്ട് ഇങ്ങനെ പോകുമ്പോഴേക്കും ഏകദേശം നമുക്ക് സമയം കഴിഞ്ഞിട്ടുണ്ട്. ടോപ് ടെൻ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ഒരു ഒരു കിടുക്കൻ ട്രാക്കോട് കൂടി, ഒരു എം എച്ച് ആറിന്റെ പാട്ടോട് കൂടി ഇന്നത്തെ ടോപ് ടെൻ ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്താലോ. You are listening to your happiness hotline. This is Radio Suno. Chichu aanu ivide ingane code ullo ṭo. So weekend nammal ingane color aaki pogumbodhekkum weekend wind up priority top 10 varunu. The last track ilekku nammal etti nilkumbol ini nammal kelkan povunnathu nallum vaari ennulla paattaanu. Idu MHR Ryan and Melvin moonu perum chernnde vibe aaki oru paattaanu. Rasam undo kekkan rasam undu vibe ullu oru paattaanu. MHR inde paattukalkkum okke ullu oru oru ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സ്വാഗ് ഈ ഒരു പാട്ടിന് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് വീക്കെൻഡ് വൈബാക്കാനും കളറാക്കാനും പറ്റിയ കുറച്ച് പാട്ടുകളാണല്ലോ ടോപ് ടെന്നിലുള്ളത്. അങ്ങനെയുള്ളൊരു ട്രാക്ക് തന്നെയാണ് ഇത്. അപ്പൊ ഇപ്പോ ലൈക്ക് ഈ പാട്ടിങ്ങനെ ട്രെൻഡിങ് ആയി വന്നോണ്ടിരിക്കുന്ന ഒരു ടൈം കൂടിയാണ്. അപ്പൊ എന്തായാലും ആ സമയത്ത് തന്നെ നമ്മളിത് പ്ലേലിസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ എല്ലാവർക്കും ഒരു കിടുക്കൻ വീക്കെൻഡ് വിഷ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ വീക്കെൻഡ് വൈൻഡ് അപ്പ് വിഷ് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ഷോ വൈൻഡ് അപ്പ് ചെയ്തിട്ട് അറ്റാ ബൈബി പറഞ്ഞിട്ട് പോകാൻ കേട്ടോ. സോ പുതിയൊരു മന്തൊക്കെ നമ്മളിങ്ങനെ തുടങ്ങി നിൽക്കുന്ന ഒരു ടൈമാണ്. എല്ലാവർക്കും ഒരു കിടുക്കൻ എന്താ പറയാ മന്ത് ആവട്ടെ. ഈ ഒരു വർഷത്തിലെ 10th മാസം എല്ലാം അടിപൊളിയായിട്ട് ആഗ്രഹിച്ച പോലെ പ്ലാൻ ചെയ്തതുപോലെ സെറ്റായിട്ട് വൈബായിട്ട് പോട്ടെ. ഓക്കെ, സോ നമുക്കിനി ടോപ്പ് ടെന്നിൽ അടുത്ത വീക്കെൻഡ് കേട്ടുമുട്ടാം. തൽക്കാലത്തേക്ക് ഞാൻ ദേ അങ്ങടേക്ക് ഇറങ്ങുന്നു. ഇന്നലെ നമസ്കാരം, ഇപ്പോ സലാം, കൽക്കിലി ശുക്രിയ, നാളേക്ക് വണക്കം. ദിസ് ഈസ് ആർ ജി ചിച്ചു സൈനിങ് ഓഫ്. ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ലവ് യു ഓൾ. Number 1.

0: തനിക്ക് പോകാൻ അനുവാദമില്ല.
1: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
4: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: ഹായ്, ഞാൻ ഹരിശ്രീ അശോകൻ.
1: യു ആർ ലിസണിംഗ് ടു
0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

जो सुनो 91.7 FM, Qatar's favorite radio station.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।